ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, മലയാള വർഷം 1201 മിഥുനം 27, 2026 ജൂലൈ 11 ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല ഞാങ്ങാട്ടിരി.
1: നാളിതുവരെ പരിപൂർണമായ ശാസ്ത്രത്തിൻ്റെ പിടിയിലൊതുങ്ങാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് മനസ്സ്. സൂക്ഷ്മാതിസൂക്ഷ്മവും പ്രപഞ്ചത്തോളം വ്യാപ്തവുമായ മനസ്സിൻ്റെ മായാവലയത്തിൽ സർവജീവജാലങ്ങളും വികാരാധീനരാകുന്നു. മനനം ചെയ്യുകയാണ് മനസ്സിൻ്റെ കർമ്മം. പാൽ കടയുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന നുരകൾ പോലെ മനസ്സ് മഥനം ചെയ്യുമ്പോൾ അഷ്ടരാഗങ്ങളുണർന്ന് പ്രവർത്തിക്കുന്നു. മനസ്സും ശരീരവും അന്യോന്യം സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ആഴിയും തിരയും പോലെ അത് വേർതിരിക്കാൻ പ്രയാസമാണ്. ഉണർന്നിരിക്കുമ്പോൾ ബോധമനസ്സ് പ്രവർത്തന നിരതമാണെങ്കിലും ഉറങ്ങുമ്പോൾ അത് വിശ്രമത്തിലാണ്. ഒരു വസ്തുവിനെപ്പോലെ മനസ്സിനെ കാണുവാനോ തൊട്ടറിയുവാനോ കഴിയുകയില്ല. മനസ്സുകൊണ്ട് മാത്രമേ മറ്റൊരു മനസ്സിനെ അറിയാൻ കഴിയുകയുള്ളൂ. ഗ്രഹണ പ്രക്രിയയ്ക്കുള്ള ഒരു ഉപകരണം മാത്രമാണ് മനസ്സ്. സൂര്യപ്രകാശത്തിൽ നിന്നും കടം വാങ്ങിയ പ്രകാശം കൊണ്ട് ചന്ദ്രൻ തിളങ്ങുന്നതുപോലെ ആത്മചൈതന്യത്തിൽ നിന്നും കടം വാങ്ങിയ ചൈതന്യം കൊണ്ടാണ് മനസ്സ് പ്രകാശിക്കുന്നത്. മനസ്സിലെ സൂക്ഷ്മഭാവങ്ങൾ വിശകലനം ചെയ്യാൻ

0: പ്രയാസമാണ്. മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ വികസന കേന്ദ്രമാണ്. മനസ്സിനെ ബോധമണ്ഡലം, ഉപബോധമണ്ഡലം, അബോധമണ്ഡലം, പരമാത്മമണ്ഡലം എന്നിങ്ങനെ തിരിക്കാം. ധ്യാനം എന്നാൽ ബോധമണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തമായി ഉപബോധ മനസ്സ് ഉള്ളിലുള്ള ശക്തിവിശേഷത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അഗസ്ത്യമുനിയുടെ മർമ്മ ചികിത്സാ വിധി അനുസരിച്ച് ശിവയോഗ പഠിച്ചാൽ മാത്രമേ ആത്മീയതയിൽ എത്താൻ കഴിയൂ. ശരീരം ഇനി പ്രപഞ്ചമായിട്ടാണ് ശിവയോഗ കണക്കാക്കി വരുന്നത്. ശരീരം തന്നെ പ്രകൃതി, പ്രകൃതി തന്നെ ശരീരം. അണുവിലുള്ളതെല്ലാം പ്രപഞ്ചത്തിലും പ്രപഞ്ചത്തിലുള്ളതെല്ലാം അണുവിലും ഉണ്ട്. ശരീരത്തിലെ 96 തത്വങ്ങളെ പഠിക്കാനാണ് ശിവയോഗ പഠിക്കുന്നത്. ശിവയോഗ പഠിച്ചാൽ അന്യമായത് പ്രപഞ്ചത്തിലുണ്ടെന്ന തോന്നൽ ഉണ്ടാവുകയില്ല. ശാസ്ത്രീയമായ വീക്ഷണത്തിൽ മനസ്സിൻ്റെ മഹാമായയെ അപഗ്രഥിച്ചാൽ മസ്തിഷ്കത്തിൽ ഇടം വലം പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് കാണാം. ബോധമനസ്സും ഉപബോധ മനസ്സും. ഇതിനെ രണ്ടിനും അപ്പുറം ബോധാതീത മനസ്സെന്ന ഒരു തലം കൂടി അനുഭവത്തിലുണ്ട്. അതായത് മനസ്സിലെ ആശയങ്ങൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ മനസ്സും സ്വയം ഇല്ലാതാകുന്ന അവസ്ഥയാണ് ബോധാതീത മനസ്സ്. മനഃശാസ്ത്രജ്ഞന്മാരുടെ വീക്ഷണത്തിൽ ബോധമനസ്സിനും ഉപബോധ മനസ്സിനും തമ്മിലുള്ള വൈജാത്യങ്ങൾ അനേകമാണ്. മനസ്സുകൊണ്ട് മാത്രമേ മനസ്സിനെ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരാളുടെ മനസ്സിലെ നന്മ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നല്ലൊരു മനസ്സിനെ ഉടമയായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ ഒരു സാന്ത്വന ചികിത്സ കൂടിയാണ്. മറ്റൊരാൾ അനുഭവിക്കുന്ന കഠിന ദുഃഖം നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കുന്നത് ആത്മാർത്ഥതയുള്ള വാക്കുകളാണെങ്കിൽ തീർച്ചയായും അവരെൻ്റെ ദുഃഖത്തിന് അത് ഒരു പരിധിവരെ ശാന്തി നൽകാൻ ഉപകരിക്കും. ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് വാക്കുകളെന്ന് നമ്മൾ ഏത് സന്ദർഭത്തിലും ഓർത്തിരിക്കേണ്ടതാണ്. എന്നാലിത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഉറപ്പിച്ചു പറയാനും കഴിയില്ല. ആയുധം കൊണ്ട് ശരീരത്തിനേൽക്കുന്ന മുറിവ് കാലക്രമേണ ഉണങ്ങിയെന്നിരിക്കും. എന്നാൽ നിരപരാധിയായ ഒരു മനുഷ്യന് ഏതെങ്കിലും സന്ദർഭത്തിൽ കഠിനമായ വാക്കുകൾ മൂലം മനസ്സിന് മുറിവേൽക്കാൻ ഇടയായാൽ അത് അത്ര പെട്ടെന്ന് ഉണങ്ങാൻ ഇടയില്ലെന്ന് പലർക്കും സ്വന്തം അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനുണ്ടാവും. വേഗതയുടെ കാര്യത്തിൽ മനസ്സിനെ തോൽപ്പിക്കാൻ ഇന്ന് ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനത്തിനും കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറയാം. നിമിഷ നേരം കൊണ്ട് അപാരതകൾ കീഴടക്കാൻ മനസ്സിനല്ലാതെ മറ്റെന്തിനാണ് കഴിയുക? പണ്ട് മുഖം മനസ്സിൻ്റെ കണ്ണാടിയായിരുന്നു. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ അത് കാലഹരണപ്പെട്ടുപോയ ഒരു പഴഞ്ചൊല്ല് മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സേ ശാന്തമാകൂ എന്ന പ്രാർത്ഥനയോടെ ഓം ശാന്തി ശാന്തി ശാന്തി.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വത്സല ഞാങ്ങാട്ടിരി. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: സമയം 6 മണി. ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാന്ത്വനം എന്ന കവിത കേൾക്കാം. ആലാപനം റിജു ജോസഫ്.

0: मेरे लिए खुशी की बात है कि 40 साल के बाद भारत के प्रधानमंत्री का न्यूजीलैंड आना हुआ है और आपने एक प्रकार से आपकी आर्थिक राजधानी में कार्यक्रम बना करके भारत और न्यूजीलैंड के संबंधों को एक नई ताकत देने का एक अवसर पैदा किया है। मैं आपका बहुत बहुत आभारी हूँ। न्यूजीलैंड के लोगों के बीच आकर उनका भारत के प्रति जो स्नेह है, ये देखकर कोई भी व्यक्ति बहुत ही भावुक हो जाता है और मेरे मन को वो छूने वाला है और इसके लिए भी मैं बहुत आपका आभारी हूँ। ये हमारे संबंधों में एक ऐतिहासिक पड़ाव है जो हमारे संबंधों की नई ऊर्जा, हमारी मित्रता के नए संकल्प को दोहराने वाला है। आप जब भारत आए थे और FTA के शुरुआत हुई और इतने कम समय में पूरा न्यूजीलैंड एक साथ होकर के FTA को जमीन पे उतारना, इतने कम शायद ये दुनिया में पहली बार इतने कम समय में ये सफलता हुई होगी और इसके लिए मैं आपके नेतृत्व को, आपकी सरकार को, आपकी टीम को हृदय से बहुत बहुत आभार व्यक्त करता हूँ।
1: Speaking on the occasion, the New Zealand Prime Minister described Prime Minister Modi's visit as a historic milestone, marking the first visit by an Indian Prime Minister to New Zealand in 40 years. Later in the day, Prime Minister Modi will also interact with prominent business and sports personalities. In a reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. The Indian Navy is all set to commission its sixth Project 17A indigenous stealth frigate Mahendragiri F-38 into its eastern fleet at Visakhapatnam in Andhra Pradesh today. The ceremony will be presided over by the Defence Minister Rajnath Singh. Union Home Minister Amit Shah has said the government is firmly committed to making the country's coastal security unbreachable. Mr. Shah made the remarks while reviewing the progress made in the establishment of the Bureau of Port Security, BOPS, along with the Union Minister for Port, Shipping and Waterways, Sarbananda Sonowal. External Affairs Minister Dr. S. Jaishankar met his Omani counterpart Badr bin Hamad Al Busaidi in Muscat yesterday and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focused on trade, investments, connectivity, maritime technology, defence and cyber AI domains. Indian Railways has approved 206 crore rupees of coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In the FIFA World Cup, Spain has booked its place in the semi-finals, defeating Belgium 2-1 in the second quarter-finals at Los Angeles Stadium in Inglewood, United States last night. In Wimbledon tennis, Czechia's Karolina Muchova will face competitor Linda Noskova in the women's singles final in London today. And that is the end of this news bulletin.
2: ആകാശവാണി തൃശൂർ. സമയം 6:10. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാത വന്ദനം, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ജയവിജയ പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃത വാർത്തകൾ, 7:00 പുലരിപ്പൂക്കളിൽ ഇന്നർ ഷോപ്പ് MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, ഗ്രോത്ത് വേവ്സ് വികാര പരിപാലനം, തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി. കടവനാട് കുട്ടികൃഷ്ണന്റെ കവിത എന്റെ ചിത്രം നിന്റെയും, ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം. 7:40 സമകാലികം, കൈപ്പാട് അരി. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 4:30 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം.

0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം അഞ്ജു പി അർജുനൻ, രചന കണ്ണകി കെ എസ്. 10 മണിക്ക് നേർവഴി, നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലൈ. 11 മണിക്ക് ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, പ്രതാപൻ കുറ്റുമുക്കും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വേൾഡ് പോപ്പുലേഷൻ ഡേ, ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് നന്ദകിഷോർ കാലടി, പദം രാമായണം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, ഭാഗം 9, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം, ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3 മണിക്ക് വനിതാവേദി, ഷുഗർ ഫ്രീ കേക്കുകളും മില്ലറ്റ് കുക്കീസും തയ്യാറാക്കുന്ന ഹോം ബേക്കർ സ്നേഹ സിജോയുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് സംസ്കൃതം പരിപാടി. 5:15 പാട്ടുകളം, കരിയം രാജനും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി മ്യൂസിക് ടൈം. 8 മണിക്ക് നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില,
3: ശനി രാവിലെ 11:50.
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ. പാടിയത് ജയവിജയ.

0: ജയ വിജയ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാന് ശക്തമായ പിന്തുണയുമായി 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളാണ് ലഹരിക്കെതിരെ തെന്നിന്ത്യൻ മതിൽ തീർക്കാൻ ഒരുമിക്കുന്നത്.

കല്ലാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും ഉടനടി നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും സർക്കാർ വഹിക്കണം. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ രണ്ട് ഓഫീസുകളിലെ 900-ൽ അധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്നും ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കുവാനും ആവില്ലെന്നും ചർച്ചയിൽ ഓൺലൈനായി പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ചിട്ടികളുടെ നടത്തിപ്പിൽ ഓഡിറ്റ് നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. CAG ഓഡിറ്റിൽ സംഘങ്ങളുടെ ഇടപാടുകൾ ഇതുവരെ ഭാഗമായിരുന്നില്ല. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. മലയാളി വേരുകളുള്ള US പൌരൻ അനിൽ മേനോൻ ചൊവ്വാഴ്ച രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. യൂറോപ്പ് ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരിക്കെ തെക്കൻ സ്പെയിനിൽ പടർന്നുപിടിച്ച

0: ഡാനിൽ മെനോൻ ചൊവ്വാഴ്ച രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. യൂറോപ്പ് ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരിക്കെ തെക്കൻ സ്പെയിനിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ 12 പേർ മരിച്ചു, 6 പേർക്ക് പൊള്ളലേറ്റു, 23 പേരെ കാണാതായി. US ഇറാൻ വെടിനിർത്തൽ ധാരണ തകർത്ത് പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇസ്രായേലെന്നും നെതന്യാഹു ഭീഷണി മുഴക്കി. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് സെമിയിൽ. ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ ഏകപക്ഷീയമായി 2-0 തകർത്താണ് ഫ്രാൻസ് തുടർച്ചയായ 3-ാം തവണയും ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചത്. ലോകകപ്പിന്റെ വിധി നിർണ്ണയിക്കുന്ന 2 ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളായ ഇംഗ്ലണ്ട് നോർവേ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരങ്ങൾ ഇന്ന്. ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗ് 2020 ഉദ്ഘാടന മത്സരം ചെന്നൈയിൽ. ഡിസംബറിൽ ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ പെർത്ത് സ്കോർച്ചേഴ്സും മെൽബൺ റെനഗേഡ്സും തമ്മിലാണ് മത്സരം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
10: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
9: പ്രായോജകർ
10: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം രാവിലെ 7:55.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ആവർത്തിക്കാം. ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കും രാവിലെ 7:55 വരെ.

രാവിലെ 7-5 സ്വാസ്ഥ്യം, ഗ്രോത്ത് വേവ്സ്, വികാരപരിപാലനം. തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. ഒൻപത് 30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം അഞ്ജു പി അർജുനൻ, രചന കണ്ണകി കെ എസ്.

ഒരു മണിക്ക് ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് നന്ദകിഷോർ കാലടി, പദം രാമായണം. രണ്ട് മുപ്പതിന് സുരസാഗരം, ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3 മണിക്ക് വനിതാ വേദി. ഷുഗർ ഫ്രീ കേക്കുകളും മില്ലറ്റ് കുക്കീസും തയ്യാറാക്കുന്ന ഹോം ബേക്കർ സ്നേഹ സിജോയുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖം. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം.

10 മണിക്ക് നേർവഴി. നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി അഭിമുഖം. 12:40 പ്രകാശധാര, വേൾഡ് പോപ്പുലേഷൻ ഡേ. ഡോക്ടർ മഹിത MC സംസാരിക്കുന്നു.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായികരംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3 അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളമുൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ

0: നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4370 ഗ്രാം MDMA-യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS-ലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K.ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30-ാം മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41-ാം മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86-ാം മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18-ാമത് എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക.

0: എട്ടാം ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സീ വ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ ഡി ടി പി സിക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ പ്രായോജകർ
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
3: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട് നനുത്ത മഴയുടെ സംഗീതം പോലെ ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം അത് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
0: മഴ വെള്ളപ്പൊക്കം ശക്തമായ കാറ്റ് ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം 9383471150, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം

0: രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയതിന് ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോഗ്രാം വീതമിടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിന് ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായി നിലമൊരുക്കുന്ന സമയത്ത് 1 സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂടുചീൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം, മാംഗോസെബ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കിവെച്ചതിന് ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വണ്ണം 2 ആഴ്ച തണലത്ത് വെച്ചതിന് ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547070773, മറ്റൊരു നമ്പർ 04872370773.
1: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം, 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
8: സ്വാസ്ഥ്യം.
9: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ.
8: വികാര പരിപാലനം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SV സുബ്രഹ്മണ്യൻ.
10: നമസ്കാരം. ഇന്ന് ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിച്ചിട്ട് എന്തിനാ ഇത്ര റിയാക്ട് ചെയ്തേ എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ആ ഫീലിംഗ് അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്, വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും ആവർത്തിച്ചു വരുന്ന ഒരു വാർത്തയുണ്ട്. വ്യക്തികളുടെ പേരോ സ്ഥലമോ ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഒരു 15-കാരൻ രാത്രി വൈകി മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചതിന് അമ്മ വഴക്കു പറഞ്ഞു, ഫോൺ പിടിച്ചു വാങ്ങി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആ കുട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയി. മറ്റൊരു വാർത്തയിൽ ക്ലാസ്സിൽ ടീച്ചർ വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമത്തിൽ ഒരു പെൺകുട്ടി കടുങ്കൈ ചെയ്യാനൊരുങ്ങി. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മുതിർന്നവർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ, ഇതിനാണോ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. അതെ, നമുക്കത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ആ നിമിഷത്തിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അതൊരു വലിയ കൊടുങ്കാറ്റാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ, ദേഷ്യം വരുമ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, നിരാശ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് തിരിച്ചറിയുന്നതിനെയാണ് വികാരങ്ങളോട് പൊരുത്തപ്പെടൽ, അതല്ലെങ്കിൽ വികാര പരിപാലനം, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിക്കുന്ന 10 പ്രധാന ജീവിത നൈപുണ്യങ്ങളിൽ ഒന്നാണിത്. അഖിൽ ബാഗ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു, ഫോണ് സൈലൻ്റാക്കി, ബെഡിൽ മുഖം താഴ്ത്തി വീണു, അമ്മ വാതിൽക്കൽ മുട്ടി, എന്തട പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല പൊക്കോ എന്നവൻ അലറി. ഒന്നുമില്ല എന്നതല്ല ശരി. എൻട്രൻസ് പരീക്ഷ റദ്ദാക്കി, വീണ്ടും എഴുതണമെന്ന വാർത്ത അഖിലിൻ്റെ ഗ്രൂപ്പിൽ വന്നത് 10 മിനിറ്റ് മുൻപാണ്. 6 മാസത്തെ പഠിത്തം, ടെൻഷൻ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കത്തി. ദേഷ്യമായി, കരച്ചിലായി, ആരോടും മിണ്ടാൻ തോന്നാത്തൊരവസ്ഥയായി. ഇത് അഖിലിൻ്റെ മാത്രം കാര്യമല്ല, ഇത് പല സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു ഫീലിംഗ് ആണ്. വികാരങ്ങൾ നമ്മളെ ട്രാപ്പാക്കുന്ന ആ നിമിഷം. നമ്മുടെ തലച്ചോറിൽ വികാര നിയന്ത്രണത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് വിചാരിക്കൂ, ഒരു ആക്സിലറേറ്ററും ഒരു ബ്രേക്കും.

ലിംബിക് സിസ്റ്റം എന്ന ഭാഗമാണ് ആക്സിലറേറ്റർ. വികാരങ്ങൾ, ഇമ്പൾസുകൾ, പെട്ടെന്നുള്ള റിയാക്ഷനുകൾ എല്ലാം ഇത് കൗമാരത്തിൽ തന്നെ പൂർണ്ണമായി വളർന്നു കഴിഞ്ഞിരിക്കും. പക്ഷേ ബ്രേക്ക്, അതായത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഭാഗം, അത് ഏകദേശം 25 വയസ്സ് വരെ നിർമ്മാണ പ്രക്രിയയിലാണ്. അതായത് ശക്തിയേറിയ എഞ്ചിനുള്ള ബ്രേക്ക് പൂർണ്ണമായി ഫിറ്റ് ചെയ്യാത്ത ഒരു വണ്ടിയാണ് ഓരോ ടീനേജറും ഓടിക്കുന്നത്. ഇതാരുടെയും കുഴപ്പമല്ല, ഇത് ബയോളജിയാണ്. ഇത് എല്ലാ കാലത്തും എല്ലാ നാട്ടിലും കൗമാരക്കാരുടെ അനുഭവമാണ്. ഇന്നത്തെ ലോകത്ത് ഇത് കുറച്ചുകൂടി കടുപ്പമാണ്. ഒരു മെസ്സേജ് സീനായിട്ടും റിപ്ലൈ വരാതിരിക്കുമ്പോൾ, ഒരു റീൽ ട്രോള് ചെയ്യപ്പെടുമ്പോൾ, ബ്രേക്ക് ഉപയോഗിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപേ ആക്സിലറേറ്റർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ചിലർക്ക് ഇത് കുറച്ചുകൂടി ശക്തമാകാൻ വേറെയും കാരണങ്ങളുണ്ടാകാം. ചില പെൺകുട്ടികൾക്ക് പീരിയഡ്സിന് മുൻപ് കടുത്ത മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്ന PMDD അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന അവസ്ഥ. ചിലർക്ക് ഹോർമോൺ ബാലൻസ് തെറ്റിക്കുന്ന PCOD എന്ന അവസ്ഥ. ചിലർക്ക് ശ്രദ്ധയും ഇമ്പൾസും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ചിലർക്ക് നിരന്തരം എന്തിനേയും എതിർക്കുന്ന, ദേഷ്യപ്പെടുന്ന, പാറ്റേൺ കാണിക്കുന്ന ഒപ്പോസിഷണൽ ഡിഫയൻസ്. ഇവയൊന്നും സ്വഭാവദൂഷ്യമല്ല. ഇവ തിരിച്ചറിഞ്ഞ് ഡോക്ടറെയോ കൗൺസിലറെയോ കാണുന്നത് ഒരു നാണക്കേടുമല്ല, ഒരു സ്മാർട്ട് സ്റ്റെപ്പ് ആണ്. അഖിലിൻ്റെ റൂംമേറ്റ് രാഹുൽ വന്നു. വാതിൽ തള്ളി തുറന്നില്ല. അവൻ പുറത്തുനിന്ന് വിളിച്ചു, ഡാ ഞാനിവിടെയുണ്ട്, വരണോ വേണ്ടയോ നീ പറ. 2 മിനിറ്റ് കഴിഞ്ഞ് അഖിൽ വാതിൽ തുറന്നു. ഒന്നും മിണ്ടാതിരുന്നു. രാഹുൽ ഉപദേശിച്ചില്ല, അവൻ വെറുതെ അടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, എങ്ങനെയുണ്ടായി ഇപ്പോ, എന്താ തോന്നുന്നേ? അഖിൽ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് പതുക്കെ പറഞ്ഞു, ദേഷ്യം, നിരാശ, കുറച്ച് പേടിയും. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ ആ കനം അല്പം കുറഞ്ഞതുപോലെ അഖിലിന് തോന്നി. രാഹുൽ വലിയ കാര്യമൊന്നും ചെയ്തില്ല, കൂടെ ഇരുന്നു എന്ന് മാത്രം. കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഒരാൾ വികാരത്തിൻ്റെ കൊടുങ്കാറ്റിലായിരിക്കുമ്പോൾ ഉപദേശമല്ല, സാന്നിധ്യമാണ് വേണ്ടത്. നന്ദയ്ക്ക് 15 വയസ്സ്. മാസത്തിൽ 4-5 ദിവസം ചിലപ്പോൾ അവൾ വേറെ ഒരാളായി മാറും. ചെറിയ കാര്യത്തിന് പൊട്ടിക്കരയും, കൂട്ടുകാരോട് വഴക്കിടും, അമ്മയോട് ഉച്ചത്തിൽ സംസാരിക്കും. എപ്പോഴും ഡ്രാമയാണ് നിനക്ക് എന്ന് അമ്മ മീര ദേഷ്യപ്പെട്ടു പറയും. അപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അമ്മേ, എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് എൻ്റെ ഈ റിയാക്ഷൻ കാണുമ്പോൾ. സ്കൂളിലെ കൗൺസിലറാണ് മീരയോട് പറഞ്ഞത്, ഇതൊരു പാറ്റേൺ ആണെങ്കിൽ, പീരീഡ്സിന് മുൻപ് കൃത്യമായി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ ഇതൊരു പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിയ ആകാൻ സാധ്യതയുണ്ട് എന്ന്. ഡോക്ടറെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ആദ്യമായി ആശ്വാസം തോന്നി. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ശരീരത്തിൽ ശരിക്കും ഒരു ഹോർമോൺ ഡിസോർഡറുണ്ട്. മീര പിന്നീട് കലണ്ടറിൽ ആ ദിവസങ്ങൾ അടയാളപ്പെടുത്താൻ തുടങ്ങി. ആ ആഴ്ച കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറാൻ ശ്രദ്ധിച്ചു. നീ എപ്പോഴും ഇങ്ങനാ എന്ന് പറയാതിരിക്കാൻ ശ്രമിച്ചു. നന്ദയോട് ഇപ്പോഴും മീര അതിരു കടക്കുമ്പോൾ ക്ഷമ ചോദിക്കണം എന്ന് പറയാറുണ്ട്. ബയോളജിക്കൽ കാരണമുണ്ടെന്നുള്ളതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ അനുവാദമില്ല എന്നും അമ്മ ഓർമ്മിപ്പിക്കും. വികാരങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റില്ല, അത് വേണ്ടതുമില്ല, പക്ഷേ അവയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പഠിക്കാം. 3 ചെറിയ ശീലങ്ങൾ സൂചിപ്പിക്കട്ടെ. 1, വികാരത്തിന് ഒരു പേര് കൊടുക്കുക. എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നു എന്ന് സ്വയം പറയുകയോ എഴുതുകയോ ചെയ്യുന്നത് തലച്ചോറിലെ വൈകാരിക ഭാവത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വൈകാരിക അവസ്ഥയ്ക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ ആ വൈകാരിക അവസ്ഥ അല്പം അയഞ്ഞു തുടങ്ങും. 2, റിയാക്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്ലോ ബ്രീതിങ് ചെയ്യുക. 10 തവണ മൂക്കിലൂടെ ശ്വാസമെടുത്ത് പതുക്കെ വായിലൂടെ വിടുന്ന ഈ ചെറിയ രീതി ശരീരത്തിലെ സ്ട്രെസ് പെട്ടെന്ന് കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മെസ്സേജ് അയക്കുന്നതിന് മുൻപ്, മറുപടി പറയുന്നതിന് മുമ്പ്, പൊട്ടിതെറിക്കുന്നതിന് മുൻപ് ഈ ശ്വസന രീതി ഒന്ന് ശീലമാക്കി നോക്കൂ. 3, ചെറു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. 5 മിനിറ്റ് നടക്കുക, മുഖം കഴുകുക, ഒരു ബ്രേക്ക് എടുക്കുക. ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ചെറിയ ചലനങ്ങളിലൂടെ തന്നെ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. 4, ഡയറി എഴുതുക, ജേർണലിംഗ്. നിങ്ങളുടെ ഉള്ളിലെ സങ്കടമോ ദേഷ്യമോ ആരോടും പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഫോണിലെ നോട്ട്സിലോ ഒരു ഡയറിയിലോ എഴുതി വയ്ക്കുക. ഈ ശീലങ്ങൾ ചെറുതാണ്, പക്ഷേ ഇത് പരിശീലിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. കൂട്ടുകാരുമായുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കും. പിന്നീട് കേൾക്കേണ്ടി വരുന്ന വാക്കുകൾ പറയാതിരിക്കാൻ സാധിക്കും. സ്വയം ബഹുമാനം മെച്ചപ്പെടും. മനസ്സിൽ തോന്നുന്ന ശക്തമായ വികാരങ്ങൾ ശക്തിയായി തന്നെ പ്രകടിപ്പിക്കാതെ മാനേജ് ചെയ്യുക എന്നത് ബലഹീനതയല്ല, ധൈര്യക്കുറവുമല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, വികാരങ്ങളെ മാനേജ് ചെയ്യുക എന്നാൽ വികാരം അടിച്ചമർത്തുക എന്നതല്ല. ആരെയെങ്കിലും കുറ്റപ്പെടുത്തി മാറി നിൽക്കുകയുമല്ല. ദേഷ്യപ്പെടാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷേ ആ ദേഷ്യം, വാശി, ദുഃഖം എല്ലാം ആരെയും മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് പവർഫുള്ളായിട്ടുള്ള കഴിവ്.
അങ്ങനെയുള്ള കഴിവുള്ള നിങ്ങളുടെ കൂട്ടുകാരെ

0: പ്രത്യേകം അനുമോദിക്കുക. പിന്നെ അഖിൽ പിറ്റെന്ന് തന്നെ പരീക്ഷയ്ക്ക് വീണ്ടും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അമ്മയോട് തലേന്ന് ഒച്ചയിട്ടതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നന്ദ ഇപ്പോഴും തൻ്റെ ബുദ്ധിമുട്ടുള്ള ആഴ്ചകൾ വരുമ്പോൾ മുൻകൂട്ടി അമ്മയോട് പറയാറുണ്ട്, അമ്മേ ഈ ആഴ്ച എനിക്ക് അല്പം കൂടി സ്പേസ് വേണം കേട്ടോ. ഇത് വലിയ മാറ്റങ്ങളല്ല, ചെറിയ മാറ്റങ്ങളുടെ നിമിഷങ്ങളാണ്. ആരോടെങ്കിലും ദേഷ്യവും വാശിയും ഒക്കെ തോന്നുമ്പോൾ, മൂഡ് ഔട്ടാകുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇന്ന് രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? ഒരു പക്ഷേ ഈ ഒരു ചോദ്യം ഒരു വീട്ടിലെ അടുത്ത വഴക്കൊഴിവാക്കും, ആശയവിനിമയം മെച്ചപ്പെടുത്തും, ബന്ധങ്ങൾ ഊഷ്മളമാക്കും. മുതിർന്നവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഗുണം ചെയ്യും. പ്രായത്തിൽ മുതിർന്നു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ നൈപുണ്യങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് കരുതരുത്. സ്ഥിരമായി ഓരോ അനുഭവങ്ങളും പുനഃപരിശോധനയ്ക്കുള്ള അവസരങ്ങളായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അധ്യാപകരോട് ഒരു വാക്ക്, ഈ എപ്പിസോഡ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഈ വിഷയം ഒന്ന് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ഏതെങ്കിലും കുട്ടിയെ ചൂണ്ടിക്കാട്ടിയോ ഏതെങ്കിലും സംഭവം ലക്ഷ്യമാക്കിയോ അല്ല, മറിച്ച് എല്ലാവർക്കും പരിചയമുള്ള പൊതുനിമിഷങ്ങൾ ഉദാഹരണമാക്കി ഉപയോഗിക്കാം. ഒരു മത്സരത്തിൽ തോറ്റപ്പോൾ ഒരു കുട്ടി ശാന്തമായി പ്രതികരിച്ചത്, ഒരു ദിവസം മോശം മൂഡിലായിരുന്ന ആരെയെങ്കിലും കൂട്ടുകാർ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തത്, ഇത്തരം ചെറിയ യഥാർത്ഥ നിമിഷങ്ങൾ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞ് ഇത് നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് വലിയ സ്വാധീനം ചെലുത്തും. ശിക്ഷിക്കുകയോ ലജ്ജിപ്പിക്കുകയോ അല്ല ലക്ഷ്യം, നല്ല മാതൃകകൾ കണ്ടെത്തി അഭിനന്ദിക്കുക എന്നതാണ്. ഒരു കുട്ടി വികാരം നിയന്ത്രിച്ചത് ശ്രദ്ധിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ ശീലം ക്ലാസ് മുഴുവൻ പടരും. നിങ്ങളുടെ ക്ലാസ് മുറി ഈ നൈപുണ്യം ലൈവാക്കുന്ന ഒരിടമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വണ്ടിയുടെ എഞ്ചിൻ പവർഫുള്ളാണെന്ന് കരുതി പേടിക്കേണ്ട കൂട്ടുകാരെ, സ്റ്റിയറിങ്ങും ബ്രേക്കും ക്ലച്ചും നല്ലോണം ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. എന്നിട്ട് വണ്ടി നമുക്ക് ആസ്വദിച്ചങ്ങ് ഓടിക്കാം. അടുത്ത മാസം മറ്റൊരു ജീവിത നൈപുണ്യവുമായി വീണ്ടും കാണാം.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
2: വികാരപരിപാലനം. ഇതേക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി
9: പ്രായോജകർ.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: ഇന്ന് കാവ്യാഞ്ജലിയിൽ കടവനാട് കുട്ടിക്കൃഷ്ണന്റെ എന്റെ ചിത്രം നിന്റെയും എന്ന കവിത ചൊല്ലുന്നത് രാജീവ് കാറൽമണ്ണ.
13: ഇപ്പോഴാണറിയുന്നതെന്റെ യാസ്തികൾ ചായച്ചപ്പെനിക്കഖിലാണ്ട് മീ വിശ്വം സുവിശാല ശില്പമാം കാൻവാസ് ആഗമാന മാനവമനം.

ഉദയാസ്തമയങ്ങൾ ഞാൻ തുടച്ചെടുക്കുന്നേൻ, ഉദയാസ്തമയങ്ങൾ ഞാൻ തുട

പുളച്ചും മലയുടെ നിലയിൽ പ്രശാന്തിയാവഹിച്ചും താരങ്ങളിൽ സ്പർശിച്ചും താളാത്മക ഋതുചംക്രമ കാലഗതിയിൽ സമന്വയീഭവിച്ചും നിൽപ്പൂ വിശകലിത ബഹു

0: കാവ്യം ജലീൽ ഇതുവരെ കേട്ടത് കടവനാട് കുട്ടിക്കൃഷ്ണന്റെ എന്റെ ചിത്രം നിന്റെയും എന്ന കവിത. ചൊല്ലിയത് രാജീവ് കാറൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
8: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: സഹപ്രായോജകർ
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
2: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമേച്ചറിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പോളി അഡ്മിഷൻ .org എന്ന പോർട്ടലിലൂടെ നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ. പ്രായപരിധിയില്ല. 10-ാം ക്ലാസ്സിൽ ലഭിച്ച ഗ്രേഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്

0: പ്രവേശനം നൽകുന്നത്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ജോലി സാധ്യതകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0480282619. മറ്റൊരു നമ്പർ 9947391946. ഒരു നമ്പർ കൂടി 9895277187. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 31 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 17, 14 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 6% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാനപരിധി 3 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപത്തുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233155. മറ്റൊരു നമ്പർ 9400068508.
1: ആയ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: പുലരിപ്പു സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 24:53. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരമിലെ
7: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമോസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
8: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. 4 പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ

0: സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 km ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2nd ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവുമധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവെയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീം.

0: ആണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർ താരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്. ആരാണ് കേമൻ എന്ന ഒച്ചനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
1: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐ ടി ഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ, സമയം 7:00 കഴിഞ്ഞ് 35 മിനിറ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സന്ദേശങ്ങൾ വായിക്കാം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ അരവിന്ദന് എല്ലാ ആശംസകളും നേരുന്നു അടാട്ടു നിന്നും മക്കളായ വിഷ്ണു, ചക്കു, കുഞ്ഞിമോൻ എന്നിവർ. അടുത്ത സന്ദേശം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അപ്പു എന്ന അനിരുദ്ധ കൃഷ്ണന് 1000 ജന്മദിനാശംസകൾ നേരുന്നു എടപ്പാളിൽ നിന്നും മുത്തച്ഛൻ സുന്ദരൻ, അമ്മമ്മ ശോഭന, അമ്മ സുമീത, അച്ഛൻ സുരേഷ്, ചേച്ചി അനഘശ്രീ, ഹരിയേട്ടൻ, ജിഷ്ണുവേട്ടൻ, വല്യമ്മമാർ, മല്യച്ഛന്മാർ എന്നിവർ. രണ്ടു പേർക്കും പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്കൊരു ഗാനം കേൾക്കാം. ചിത്രം സൂര്യപുത്രൻ, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ സമകാലികം.
4: വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉപ്പുവെള്ളം കയറുന്ന തീരപ്രദേശങ്ങളിലെ ചതുപ്പു നിലങ്ങളിൽ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന തനത് നെല്ലിനമാണ് കൈപ്പാടരി. തനതായ ഗുണനിലവാരത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള കൈപ്പാടരിയുടെ കൃഷിയിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. ഈ നെല്ലിനത്തെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും റിസർച്ച് അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ വനജ ടി.
5: കൈപ്പാട് എന്ന് പറയുന്നത് തീരദേശ നെൽകൃഷി ഭൂമിയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പുഴ, പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽകൃഷി ഭൂമി. ഇത് ഒരു ജലം കയറി ഇറങ്ങും, ഉപ്പ് ലവണമുള്ള മണ്ണാണ്. ആ ഉപ്പിനെ അതിജീവിക്കുന്ന നാടൻ നെല്ലിനങ്ങളായിരുന്നു. അതോടൊപ്പം അതിന്റെ ഒരു നല്ല ഗുണം എന്ന് വെച്ചാൽ നല്ല രുചിയുള്ളതാണ്, നല്ല പോഷക ഗുണമുള്ളതാണ്, അങ്ങനെയൊക്കെയാണ്. അതോടൊപ്പം അത് വേലിയേറ്റ വേലിയിറക്കമുണ്ടാകും. ഒരു ഒരു ദിവസം തന്നെ നമ്മളവിടെ ചെലവഴിക്കുകയാണെങ്കിൽ വേലിയേറ്റം കൊണ്ടുള്ള വെള്ളക്കെട്ടും അത് കഴിഞ്ഞ് വേലിയിറക്കം കൊണ്ടുള്ള നിലം കാണുന്നതടക്കം നമുക്ക് കാണാം. അപ്പൊ ഇതിന് ഉതകുന്ന തരത്തിലായിരിക്കണം കൃഷി അവിടെ. കൂടാതെ അത് ഈ ട്രാക്ടിന്റെ ഒരു പ്രത്യേകത, ഇത് പ്രകൃതിയാ ജൈവ കൃഷി ചെയ്യുന്ന നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട്. നമുക്കറിയാലോ ഇപ്പൊ നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് ആണ് അതിനെ പറ്റിയിട്ടുള്ളത് ാണ് ലോകം മുഴുവൻ ഇപ്പൊ നോക്കുന്നത്. ICR പ്രൊജക്ടുകളൊക്കെ ആയാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് എന്നുള്ളത്. പല സ്ഥലങ്ങളിൽ ഇന്റർനാഷണലി പോയാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ട്രാക്ടുകളുണ്ട്. ഇപ്പൊ ഗോവയിലാണെങ്കിലും

0: ആഫ്രിക്കയിലാണെങ്കിലും ഒരു പല പല പേരിലാണ് അറിയപ്പെടുക. അപ്പൊ ആഫ്രിക്ക മാംഗ്രൂവ് ഫാമിംഗ് എന്ന് അറിയപ്പെടുക. നമ്മൾ മാംഗ്രൂവ്സ് ആണ് കൃഷി ചെയ്യുന്ന വിചാരിക്കുക, പക്ഷെ ഇതിന് ചുറ്റും മാംഗ്രൂവ്സ് ഉള്ളതുകൊണ്ട് അവർ ആ പേര് അങ്ങനെ ഇട്ടെന്ന് മാത്രം. ഇതേ കൃഷി രീതികൾ അവിടെ അവലംബിക്കുന്നൊക്കെ. അപ്പൊ ഇത് ലോകം മുഴുവൻ പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് ആണ്. സാധാരണ ജൈവവളങ്ങൾ കൊടുത്തു ചെയ്യുന്ന ജൈവ കൃഷിയല്ല, നാച്ചുറായിട്ട് തന്നെ അത് ഓർഗാനിക് ചെയ്യുന്നു. എന്തുകൊണ്ട് നാച്ചുറൽ ഓർഗാനിക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കടലിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, കടലിലേക്ക് മലമുകളിൽ നിന്ന് വരുന്ന ഔഷധസസ്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഓർഗാനിക് മാറ്റർ ഒക്കെ ആയിരിക്കും ചെടികളുടെ ഓർഗാനിക് മാറ്റർ. അത് കടലിൽ വന്ന്, കടലിൽ നിന്ന് പുഴയിൽ വന്ന് അതിലൊക്കെയുള്ള മത്സ്യങ്ങളുടെ വിസർജ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ വയലിലേക്ക് വരുന്നത്. അതാണ് അതിന്റെ ഓർഗാനിക് മാറ്റർ കണ്ടന്റിന്റെ ഒരു കാര്യം. രണ്ടാമത് ഈ ട്രാക്ടറിന്റെ പ്രത്യേകത, ഇത് കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടതിരിക്കുന്നത് കാര്യം, ഈ കണ്ടൽ വനങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു ഒരു ഉദ്യമം അല്ലെങ്കിൽ അതിൻ്റെതായ കർമ്മങ്ങൾ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ ക്രോപ്പിംഗ് റൂട്ട് ഇതിൻ്റെതായിട്ടുള്ള എവിടെ നിന്നും വിഷവസ്തുക്കളൊക്കെ വരുമ്പോൾ അതിനെ വലിച്ചെടുക്കാനും, അതുപോലെ അധികം ഉപ്പ് വരുമ്പോൾ ഉപ്പുറ്റി പോലുള്ള കണ്ടലുകളൊക്കെ ഉണ്ട്, അത് വലിച്ചെടുക്കും. അങ്ങനെ പലതരത്തിലുള്ള കണ്ടലുണ്ട്. ആ കണ്ടലാണ് ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേസമയം പിന്നെ അത് ചെയ്യുന്ന വേറൊരു ദൗത്യം, ഈ കൃഷി മേഖലയിൽ ഒന്നാം വിള നെൽകൃഷിയും രണ്ടാം വിള മത്സ്യകൃഷിയാണ്. അപ്പൊ ആ രണ്ടാം വിള മത്സ്യകൃഷി ചെയ്യുന്ന അവശിഷ്ടം അവിടെ ആ സസ്യത്തിനെ സമ്പുഷ്ടാക്കുന്നുണ്ട്. ഈ മത്സ്യകൃഷിയുടെ കുഞ്ഞുങ്ങൾ വളരുന്ന ഹാച്ചറിയാണ് ഈ മാംഗ്രൂവ്സിന്റെ ഈ ക്രോപ്പിംഗ് റൂട്ടിന്റെ ആ സ്ഥലം. അങ്ങനെ അതൊരു ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ശരിക്കൊരു കൈപ്പാടിന്റെ ഒരു ആവാസ വ്യവസ്ഥ നമ്മളൊരു പിക്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു പച്ച വളക്കകത്ത് കാണുന്ന ഒരു സ്വർണ്ണ കളറാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. പച്ചവള കണ്ടലിനോടെ കണ്ടലിനെ ചുറ്റപ്പെട്ടതും സ്വർണ്ണ കളർ എന്നാണ് നെല്ലിന്റെ കളർ. പക്ഷെ ഇപ്പോ ഇപ്പൊ കാണുന്നത് ഈ കൃഷി അന്യവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, സാധാരണ ഇതൊരു റിസ്ക് പ്രോൺ ഏരിയയാണ്. അതായത് ചതുപ്പാണ്, വേലിയിറക്കാണ്, മെക്കനൈസേഷൻ അധികമായിട്ടില്ല, അതൊക്കെ ഉള്ള ഒരു സ്ഥലം. അതേസമയം ഇതൊക്കെ ഒന്നും പ്രശ്നമില്ലാത്ത സാധാരണ നെൽകൃഷി സ്ഥലം തന്നെ ഇപ്പൊ അന്യവൽക്കരിക്കപ്പെടുകയാണെന്ന് നമുക്കറിയാം. കൃഷിയിലേക്ക് ആള് വരുന്നില്ല എന്നൊരു സോഷ്യൽ ക്യാൻസർ ഉണ്ട് തന്നെ. അത് ഇത്തരം റിസ്ക് പ്രോൺ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആക്കം കൂടുന്നല്ലോ ഉണ്ടാവും. ഇപ്പൊ കൃഷി ചെയ്യാതെ ഇട്ട് കഴിയുമ്പോൾ ഈ മാംഗ്രൂവ്സ് വരുന്നതിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഈ പച്ചവള പച്ച എല്ലാം ഉള്ളിലോട്ട് കടന്ന് ഈ സ്വർണ്ണ കളറൊക്കെ ഒരു നാരി നാരി പോയ അവസ്ഥകളിലാണ് പല കൈപ്പാടുകളും ഉള്ളത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഈ കണ്ടലിനെ നമ്മൾ പ്രത്യേകം നടേണ്ട ആവശ്യമില്ല. അതിന് വിവി പാരസ് ആയിട്ടുള്ള അതിന്റെ സീഡ്ലിങ്സ്, അതായത് അതിന്റെ മുകളിൽ തന്നെ തൂങ്ങിക്കിടക്കും അതിന്റെ അതിന്റെ പ്രൊപ്പഗ്യൂസ് മീൻസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, അത് താഴെ വീണ് വെള്ളത്തിൽ ഒഴുകി പോയിട്ട് കൃഷി ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് രണ്ടു മൂന്ന് വർഷത്തെ കർഷകൻ ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ ഒരു വനമായി മാറും. അപ്പൊ അവിടെ സോഷ്യൽ ഇഷ്യൂ വരും. മാംഗ്രൂവ്സ് കണ്ടൽ മുറിക്കുമ്പോൾ അത് മുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് കണ്ടൽ മുറിക്കുന്നു, അങ്ങനെ പല പല ഇഷ്യൂസ് വനംവകുപ്പ് അങ്ങനെയുള്ള സോഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നേരിടുന്നുണ്ട്.
1: കൈപ്പാടരിയുടെ കൃഷി രീതികളെക്കുറിച്ച് മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി സെക്രട്ടറി സുകുമാരൻ.
2: ഈ കൈപ്പാട് മേഖല എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ്. ഇതിൽ രാസവളങ്ങളോ അതുപോലെ തന്നെ ജൈവ വളങ്ങളോ ഒന്നും ചേർക്കാതെയുള്ള കൃഷിയാണ് ചെയ്തത്. മാസം മുതൽ മാസം 31 മുതൽ ഇതിന്റെ പ്രക്രിയ ആരംഭിക്കും. പ്രക്രിയ ആരംഭിക്കുന്നത് ആദ്യം കൈപ്പാടുകൾ കമ്പ്ലീറ്റ് വെള്ളം കയറ്റാതെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും. ബണ്ടുകൾ ഷട്ടറിട്ടുകൊണ്ട് വെള്ളം കയറ്റാതെ അത് ഡ്രൈ ആക്കി നിർത്താൻ വേണ്ടി, ആ ഡ്രൈ അവസ്ഥയിൽ എന്താകുന്ന പറഞ്ഞാല് കൃഷിക്കാരൻ കൂനകൾ കൂട്ടും. കൂനകൾ കൂട്ടി ജൂൺ 10 രണ്ടാം വാരത്തിനുള്ളില് മുളപ്പിച്ച നെൽവിത്തുകൾ, അതിപ്പോ ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളത്തിന് അതിജീവിക്കാൻ ആവശ്യമായിട്ടെന്നറിയുന്ന പ്രതിരോധി കണ്ടറിയുന്ന വിത്തുകളാണ്. ഒരു പരമ്പരാഗത വിത്തുകളുണ്ട്, പിന്നെ കുഴിലുണ്ട്, അതുപോലെ തന്നെ ഓർക്കളമുണ്ട്. 7, 1, 2, 3, 4, 8 4 വിത്തുകളുണ്ട്. അത്തരം വിത്തുകളാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ജൂലൈ അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിനുള്ളില് ആദ്യം ഉണ്ടാക്കിയുള്ള ഞാറ്റടി ആ ഭൂമിയുടെ മേലെ ഇട്ടിട്ടുള്ള നെൽവിത്തുകൾ വളർന്ന് ഏകദേശം ഒരു 1.5 മീറ്റർ ആവും. വളർന്നു വരുമ്പോൾ 45 ദിവസത്തിനുള്ളില് അത് ആ പൊച്ച ഉണ്ടാക്കിയ പൊച്ച മുഴുവൻ നീക്കം ചെയ്ത് എല്ലാ ഭാഗത്തും പറിച്ച് നടത്തും. പിന്നീട് പോകുന്നത് അപ്പോഴാണ് പിന്നെ ഒക്ടോബർ മാസങ്ങളിലും നമ്മളിത് കൊയ്യാൻ പോകുന്ന സമയത്ത് പിന്നെ അതിലേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ ഒരു രാസവളവുമില്ല, ഒരു ജൈവവളവും. പ്രകൃതിയായി കിട്ടുന്ന വെള്ളം കയറ്റിലും വർഷത്തിലും ഉണ്ടാക്കി കിട്ടുന്ന വളമാണ് ഈ പ്രധാനമായും ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്രയും നാച്ചുറലായിട്ട് കിട്ടുന്ന പിന്നെ ഒരു നെല്ലാണ് കൈപ്പാട് മേഖലയിൽ വിളയുന്ന നെല്ല്. വിളവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ജൂൺ മാസം ഇട്ട് കഴിഞ്ഞാല് 120 ദിവസം ആണ് അതിന്റെ കൊയ്യിന്റെ കാലഘട്ടം. ഏറ്റവും നന്നായി അത് ചെയ്താൽ ഒരു ഹെക്ടറിന് 3500 വരെ ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ അതിന്റെ വിളവ് കിട്ടുന്ന നല്ല കാലാവസ്ഥക്ക് അനുയോജ്യമായ നിലയിലാണ് ഇതിന്റെ വളവ് തികച്ച് 100% കാലാവസ്ഥയെ അനുസരിച്ചാണ് ഈ വളവ് നിൽക്കുന്നത്. നമ്മളിപ്പം നെല്ലിന് 32 രൂപ കഴിഞ്ഞ

0: കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 34 രൂപ വരെ നമ്മൾ ഒരു കിലോ നെല്ലിന് നമ്മളിപ്പോൾ നൽകി വരുന്നുണ്ട്.
1: ഈ മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കുന്നതിനും അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നിലവിലുണ്ട്. കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാൻ പി ഗോവിന്ദൻ.
0: ഈ അരി ഇതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ കമ്പനി ചെയ്യുന്നത്. അതിന്റെ പുട്ടുപൊടി അതുപോലെ തന്നെ സാധനങ്ങൾ ഇപ്പോ ഒടുവിൽ ഇപ്പോ കഞ്ഞി കൈപ്പാട് കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രമാത്രം പോഷക ഗുണങ്ങൾ ഉള്ള അതാണെന്ന് അനുഭവത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കൈപ്പാട് കൃഷി ഉൽപാദനത്തിന്റെ ഭാഗമായിട്ട് നെല്ല് അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിലാണ് കമ്പനി യഥാർത്ഥത്തിൽ ഇപ്പോ അതിന്റെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അതിന് നമ്മളൊരു ഓഫീസിന്റെ ഇപ്പോൾ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കാർഷിക സർവകലാശാലയുടെ സഹായത്തോടുകൂടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നമുക്ക് കണ്ണൂർ ജില്ലയിൽ പട്ടൂർ പഞ്ചായത്തിൽ ഗവൺമെന്റിന്റെ റവന്യൂ ഭൂമി അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് ഇത് പുഴുങ്ങി കുത്തുന്നില്ല, അതുപോലെ അതിന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം അതുപോലെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊന്നും വരുന്നതോടുകൊണ്ട് കുറേ കൂടെ ഈ ഉൽപ്പാദന രംഗത്ത് കുറേ കൂടെ നമുക്ക് സജീവമാക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏതായാലും കമ്പനി ഇഷ്ടംപോലെ ഓർഡറുകൾ വരുന്നുണ്ട് വിദേശത്തുനിന്ന്. പിന്നെ ഒരുപാട് ഇങ്ങനെ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് പിന്നെ ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രത്തോളം ഉൽപാദന രംഗത്ത് പ്രത്യേകിച്ച് ഇതിന് യന്ത്രവൽക്കരണം ഇല്ലാത്ത ഒരു മേഖലയാണ്. സാധാരണ എല്ലാ മേഖലയും യന്ത്രവൽക്കരണം സാധ്യമായിട്ടുണ്ട്. പക്ഷെ മെക്കനൈസേഷൻ ഇതുവരെയും സാധ്യമല്ലാത്തത് കൊണ്ട് മാനുവലായിട്ടാണ് എല്ലാം ആളുകൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചില പ്രതിസന്ധികൾ ഈ മേഖല ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ കാലാവസ്ഥ വ്യതിയാനം ഇപ്പൊ മഴക്കുറവ് അല്ലെങ്കിൽ ചില സമയം മഴ പെയ്യുമ്പോൾ അതിവർഷം, അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം പ്രശ്നങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് അലട്ടുന്നുണ്ട്. അതിനെല്ലാം മറികടന്ന് വെച്ചാണ് പ്രത്യേകിച്ച് യന്ത്രവൽക്കരണം സാധ്യമാകാത്ത ഒരു മേഖല എന്നുള്ള രീതിയിൽ അത് നേരിടുന്ന പ്രശ്നം ഉണ്ട്. പക്ഷെ നല്ല ഡിമാൻഡ് ഇതിനുണ്ട്, ആളുകൾ അത് ഉപയോഗിച്ചവർ തന്നെ. പിന്നെ അത്രമാത്രം പോഷക ഗുണമുള്ളതും അതുപോലെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്, അതിന് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ ഇതിനു മുമ്പിലുണ്ട്. ഇപ്പൊ കഞ്ഞി എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വാർത്ത കണ്ടിട്ടുണ്ടാവും. അപ്പോ അതിപ്പോ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആണത്. അതുപോലെ ഇപ്പോ നമുക്ക് പല പദ്ധതികളിലും നമുക്ക് ഇതിനെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോ കമ്പനി ആലോചിച്ചിട്ടുള്ളത്. നമുക്ക് 350 ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ സമയത്തും അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പുറത്തുനിന്നിട്ടതുകൊണ്ട് നമ്മളെല്ലാം പ്രയാസം അനുഭവിച്ചിട്ട് തന്നെ ഇതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കമ്പോളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് കമ്പനി സിഇഒ നിധിന ദാസ്.
2: നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്തത് 2021. അപ്പൊ അന്നേരം മുതൽ തന്നെ നമ്മളെ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസന്റ് നമുക്കിപ്പോ കൈപ്പാട് അരി, അതുപോലെ തന്നെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അവല്, ന്യൂട്രീനിക്സ്, ഹെൽത്ത് സ്റ്റാർ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കൈപ്പാടിന്റെ അരി, ഉണ്ട, പായസം എന്നിവയും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈപ്പാട് പ്രൊഡക്റ്റ് അല്ലാതെ തേങ്ങയുടെ വാല്യൂഡ് പ്രൊഡക്റ്റ്, തേങ്ങാ ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ, ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മുടെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഇക്കോ ഷോപ്പ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ നടത്തുന്നുണ്ട്. നമ്മുടെ കൈപ്പാടിന്റെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന പ്രൊഡക്റ്റുകളും നമ്മൾ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും വിൽപ്പന നടത്തി വരുന്നുണ്ട്. കൂടാതെ ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ ബാക്കി എവിടെ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് നമ്മൾ കൊറിയർ സർവീസ് വഴി പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ കൈപ്പാട് സെന്ററിൽ വെച്ചിട്ട് ചെറിയൊരു കൈപ്പാട് അരി, കഞ്ഞി, അതുപോലെ തന്നെ പായസം, പുഴുക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കഞ്ഞി കഴിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്ന് നടക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് കഴിക്കാറുണ്ട്. അപ്പോ ആ ഒരു കഞ്ഞി നമുക്ക് ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരിലേക്ക് കൂടി എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിപ്പോ ഈ എന്താ പറയാ റിട്ടോർട്ടിംഗ് ടെക്നോളജിയെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് സാധിച്ചത് ആ സമയത്താണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കഞ്ഞി നമുക്ക് റിട്ടോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി അന്വേഷിച്ച് അതിനെ കുറിച്ച് കുറച്ചുകൂടി റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കൈപ്പാടരി, കഞ്ഞി, പുഴുക്ക്, അതുപോലെ തന്നെ തോരൻ അതൊക്കെ നമ്മൾ റിട്ടോർട്ട് ചെയ്ത് റിട്ടോർട്ടിംഗ് പാക്ക് ചെയ്തിട്ട് വിൽപ്പന നടത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റാൻഡ് നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാനഡയിൽ നിന്നാണ് ഓർഡർ വന്നത്. അപ്പൊ ആ ഓർഡർ നമുക്കിപ്പോ ഈ വീക്കിൽ നമ്മൾ കയറ്റി അയക്കുന്നതായിരിക്കും. ഇപ്പൊ ഓൾറെഡി കേരളത്തിൽ തന്നെ ഈ പേപ്പറിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം വീട്ടില് ആൾക്കാരില്ലാത്ത പ്രായമുള്ള ആൾക്കാരിലുള്ള സ്ഥലത്തുനിന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ.

0: ലേക്ക് തരുമോ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് ഓൾറെഡി നമുക്ക് അതിന്റെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞു.
1: ആവശ്യക്കാർ ഏറെയുള്ള കൈപ്പാട് അരിയുടെ ഉത്പാദനത്തിന് ഏറെ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഡോക്ടർ വനജാട്ടി തുടരുന്നു.
2: ഈ ഒരു മേഖല ഇങ്ങനെ ഒരു ചെറിയൊരു ശാസ്ത്രം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പണി തുടങ്ങിയത്. ഇപ്പൊ അത് മുന്നോട്ട് പോയിട്ട് നന്നായിട്ട് അതായത് മാർക്കറ്റിംഗ് അടക്കം നമുക്ക് എക്സ്പോർട്ടിലടക്കം പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തെന്ന് വെച്ചാല് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ടതാണ്. ഈ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാലോയിങ്, അതായത് സാധാരണ കർഷകര് പ്രശ്നം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി, പക്ഷെ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വളരെ ചെറിയതായ വിലക്ക് കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് നശിച്ചു പോയി എന്നൊക്കെ പറയും. പക്ഷെ ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞപ്പോ ഡിമാൻഡ് ഒരുപാടാണ്. ഈ അരി എത്രയും എടുക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ മാർക്കറ്റുകാരുണ്ട്. ഞങ്ങളൊരു ഒരു മാസത്തിൽ തന്നെ ഒരു ഒന്നും രണ്ടും ടൺ തരുവാണെങ്കിൽ, പക്ഷെ അത് ഒരു മാസം കൊടുത്തപ്പോലെ 12 മാസം കൊടുക്കണം, അത്രയും അധികം ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ, അതായത് ഏരിയ ഉണ്ടെങ്കിലും ആ ഏരിയയിൽ കൃഷി ചെയ്യാൻ കൃഷിക്കാർ വരാത്തതും, അത് അതിനുള്ള മെക്കനൈസേഷൻ ഭാഗികം ആയിട്ട് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ, പൂർണ്ണമായി ഭാഗികമല്ലാത്തതും. ഇതിലേക്ക് കൃഷി ഫാലോ മാറ്റിയിട്ട് കൃഷി പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് കൃഷി നന്നായിട്ട് ചെയ്യേണ്ട ഒരു ഒരു യുദ്ധകാലടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ഒരു ഒരു മിഷൻ വർക്ക് ഗവൺമെന്റ് ലെവലിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കാൻ. കാരണം അതിന് ഒരുപാട് സ്കോപ്പുള്ള മേഖലയാണ്. പക്ഷെ മറ്റുള്ള മേഖലയെ കൺസിഡർ ചെയ്യുന്നത് പോലെ അതിനേക്കാളും ഇതായിട്ട്, കാരണം ഇതൊരു ഒരു മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എത്തിയാണല്ലോ. അപ്പൊ അതിന് ഒരു ഒരു പ്രവർത്തനം നമുക്ക് വേണ്ടതുണ്ട്.
1: ഭൗമസൂചിക പദവി ലഭിച്ച കൈപ്പാടരിക്ക് വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആവശ്യക്കാർ ഏറെയാണ്. പക്ഷേ ഇതിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഏറെ വിദേശ നാണ്യം നേടിത്തരാൻ കൽപ്പുള്ള ഈ കൃഷി വ്യാപകമാക്കാൻ നിലവിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുക എന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ കടമയാണ്. അത് ഈ മേഖലയിൽ കൂടുതൽ തൊഴിലിനും കർഷകരുടെ വരുമാന വർദ്ധനവിനും കാരണമാകും. ഒപ്പം നമ്മുടെ തനത് വിഭവങ്ങൾക്ക് വിദേശ വിപണി കണ്ടെത്താനുമാകും.
3: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം YS പൗർണമി. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആകാശവാണി തൃശൂർ.
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: കണ്ണിലിന് നിലാവ് മാത്രമല്ല എല്ലാം വ്യക്തമായിട്ട് കാണാം.
3: അല്ല അതെങ്ങനെ?
7: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
7: ഫോൺ 8078788881.
6: ചോദ്യം ഇതായിരുന്നു, ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 11. 2026 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഇന്നും ഭാവിയിലും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. 1987 ജൂലൈ 11 ആചരിച്ച 5 ബില്യൺ ദിനം, ആഗോള ജനസംഖ്യ 500 കോടി എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കിയ ഏകദേശ തീയതിയായിരുന്നു ജൂലൈ 11, 1987. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം, ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂലൈ 11. 2026 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഇന്നും ഭാവിയിലും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. 1987 ജൂലൈ 11 ആചരിച്ച 5 ബില്യൺ ദിനം, ആഗോള ജനസംഖ്യ 500 കോടി എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കിയ ഏകദേശ തീയതിയായിരുന്നു ജൂലൈ 11, 1987. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ഇനി ചിന്താവിഷയം.

സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. എലീനർ റൂസ്വെൽറ്റ്. സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. എലീനർ റൂസ്വെൽറ്റ്.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

തിരുനെല്ലൂർ കരുണാകരന്റെ വരികൾക്ക് ഈണമിട്ടത് എം ജി രാധാകൃഷ്ണൻ. ഗായിക ചിത്ര, ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ.

0: സോയിജി തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷര കേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ഗായകർ MG ശ്രീകുമാർ, സുജാത. ചിത്രം ഉസ്താദ്.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ?

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
5: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
4: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
5: ഗാന്ധി മാർഗം.

ചന്ദ്രലേഖ. ഈ ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണമിട്ട്, എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് അടുത്തത്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.

0: കത്തുകൾ അയക്കേണ്ട വിലാസം പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. അടുത്ത ഗാനം ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: യേശുദാസ് പാടിയ ഗാനം. ചിത്രം എഴുപണ്ണത്തരകൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

റോക്ക് ആൻഡ് റോൾ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനം. ഗായകൻ മധു ബാലകൃഷ്ണൻ, സംഗീതം വിദ്യാസാഗർ.

വർണ്ണപ്പകിട്ട്. ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം.
3: കർണാടക സംഗീതത്തിലെ മാധുര്യമേറിയ ഔടവരാഗങ്ങളിൽ ഒന്നാണ് വലജി അഥവാ വലച്ചി. ലളിതമായ സ്വരഘടനയും മനോഹരമായ ഭാവസൗന്ദര്യവും കൊണ്ട് സംഗീതാസ്വാദകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയരാഗമായി ഇത് അറിയപ്പെടുന്നു. ഈ രാഗം 12-ാമത്തെ മേളകർത്താ രാഗമായ ചക്രവാകത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. വലജി ഒരു ഔടവരാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ രാഗത്തിൽ ഷഡ്ജം, അന്ധരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കൈശികീ നിഷാദം എന്നീ 5 സ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്.

ഋഷഭവും മധ്യമവും ഇല്ലാത്തതിനാൽ രാഗത്തിന് വ്യത്യസ്തമായ മാധുര്യവും ലാളിത്യവും ലഭിക്കുന്നു. വലചി സമമിതിയുള്ള, അതായത് സിമ്മെട്രിക്കൽ സ്വരഘടനയുള്ള രാഗമാണ്. അതിനാൽ ആലാപനത്തിനും അഭ്യാസത്തിനും വളരെ അനുയോജ്യമാണ്. പ്രഭാത സമയത്ത് ആലപിക്കാൻ ഏറ്റവും യോജിച്ച

രാഗങ്ങളിലൊന്നായും ഇത് കണക്കാക്കപ്പെടുന്നു. ഈ രാഗം ശാന്തത, ആനന്ദം, പ്രസന്നത, ഭക്തി എന്നിവ ഉണർത്തുന്ന ഭാവമാണ് പ്രധാനമായും നൽകുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വലചിക്ക് സമാനമായ രാഗമാണ് കലാവതി. രണ്ടിലും സ്വരഘടനയിൽ ഏറെ സാമ്യമുണ്ടെങ്കിലും പ്രയോഗത്തിലും ഗമകങ്ങളിലും സംഗീതശൈലിയിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു.

വലചി രാഗത്തിൽ ചില സ്വരമാറ്റങ്ങൾ വരുത്തുമ്പോൾ മറ്റ് മനോഹര രാഗങ്ങളും രൂപപ്പെടുന്നു. ഉദാഹരണത്തിന് ഋഷഭം ചേർന്നാൽ മലയമാരുതം അല്ലെങ്കിൽ ജനസമ്മോഹിനി പോലുള്ള രാഗങ്ങളിലേക്ക് സ്വരസഞ്ചാരം മാറാം. ജി എൻ സുബ്രഹ്മണ്യം രചിച്ച സന്തതമു നിന്നെ, മുത്തയ്യ ഭാഗവതരുടെ ജലന്ധര സുപീഡസ്തേ എന്നിവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. ഈ രാഗത്തിൻ്റെ തണലിൽ 1970 പുറത്തിറങ്ങിയ വിഷുക്കണി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഇണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: राग परिचयम्।
1: रागम्
2: खरहर प्रिया। खरहर प्रिया कर्नाटक संगीतത്തിലെ അതീവ പ്രശസ്തവും വ്യാപകമായി ആലപിക്കപ്പെടുന്നതുമായ ഒരു രാഗമാണ്। 72 മേളകർത്താരാഗ സമ്പ്രദായത്തിലെ 22 മേളകർത്താരാഗമായ ഇത് വേദചക്രത്തിൽ ഉൾപ്പെടുന്നു। കരുണ, ദുഃഖം, സഹാനുഭൂതി എന്നിവ പ്രതിഫലിപ്പിക്കുന്ന കരുണരസമാണ് ഖരഹരപ്രിയയുടെ മുഖ്യ വികാരഭാവം। ഇതൊരു സമ്പൂർണ്ണ രാഗമായതിനാൽ ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു।

ഗമകങ്ങൾക്ക് അനുകൂലമായ ഘടനയുള്ളതിനാൽ ആലാപനം പോലുള്ള വിപുലമായ സ്വരവിസ്താരങ്ങൾക്ക് ഇത് ഏറെ അനുയോജ്യമാണ്. ഗ്രഹഭേദം പ്രയോഗിക്കുമ്പോൾ കല്യാണി, ഹനുമത്തോടി, നടഭൈരവി, ശങ്കരാഭരണം, ഹരികാംബോജി എന്നീ മേളകർത്താരാഗങ്ങൾ ലഭിക്കുന്ന ഒരു മൂർച്ഛനാകരകമേളം കൂടിയാണ് ഇത്. ആഭേരി, ആഭോഗി, കാപ്പി, മധ്യമാവതി, ശ്രീരഞ്ജിനി, രീതികൗള, ശിവരഞ്ജിനി തുടങ്ങിയ അനേകം ജന്യരാഗങ്ങളുടെ ഉത്ഭവം ഖരഹരപ്രിയയിൽ നിന്നുമാണ്. ത്യാഗരാജസ്വാമികളുടെ ചെക്കനി രാജ, പക്കാല നിലപടി, രാമാ നീ സമാനമേവരു, സ്വാതി തിരുനാളിൻ്റെ സതതം താവക തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീതകൃതികളാണ്. കേൾക്കാം 1970 പുറത്തിറങ്ങിയ സർഗം എന്ന ചിത്രത്തിൽ ആലങ്കുടി സോമു രചിച്ച്, MS വിശ്വനാഥൻ ഈണം പകർന്ന്, TM സൗന്ദരരാജൻ ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

ആനന്ദ ഭൈരവി. കർണാടക സംഗീതത്തിലെ ഏറ്റവും പുരാതനമായ രാഗങ്ങളിലൊന്നാണ് ആനന്ദ ഭൈരവി. ഈ രാഗം ആനന്ദവും ഭക്തിയും കരുണയും ഒരുമിച്ചു ചേർന്ന ഒരു സംഗീതാനുഭവം നമുക്ക് നൽകുന്നു. ഈ രാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അത് അതിൻ്റെ സുന്ദരമായ വക്രസഞ്ചാരവും ഗമകസമ്പന്നമായ സ്വരപ്രയോഗങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരുടെ മനസ്സ്

മനസ്സിൽ ഒരു ശാന്തിയും ആത്മീയതയും നിറയ്ക്കാൻ ഈ രാഗത്തിന് കഴിയും. ശ്യാമശാസ്ത്രികളുടെ മരിവേരഗതി ഓ ജഗദംബ, മുത്തുസ്വാമി ദീക്ഷിതരുടെ കമലാംബ സംരക്ഷതു തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര.

0: രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: സംഗമം. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
5: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷരകേരളം.
5: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 600.

0: 30 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

സമയം 10 മണി. നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: താങ്ക് യു.
0: നമുക്കറിയാം നേർവഴിയിലെ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
1: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ടേ ബ്രൗൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിൻ ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം. കണ്ട കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റി വെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റി വെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത തിരിഞ്ഞ് തട്ടുന്നത് കണ്ണിൻ്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിൻ്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തന്നെ വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
0: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്നതല്ലേ, കാഴ്ചക്കുറവ് അല്ലേ?
1: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾ കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിൻ്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിട്ടൺ മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിച്ച് ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്. കണ്ണിൻ്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത്

0: ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെൻറ്. അപ്പം അത് നമ്മൾ കണ്ണിൻ്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങലുള്ളവർക്ക് പോലും കാഴ്ച തിരിച്ച് കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപഭാവിയിൽ കാഴ്ച തിരിച്ച് കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിൻ്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരുന്നു, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശ നല്ലതുപോലെ തന്നെ ഉണ്ട്.
1: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ കുഞ്ഞിൻ്റെയുള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
0: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്നറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്, ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4 or 5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞ് 10 or 12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ലായെങ്കിൽ 40 വയസ്സോടെ അടുത്ത് വെള്ളെടുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി, കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി 60 വയസ്സാവുന്നത് വരെ. 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത്. കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, BP കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ട്, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
0: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ടൊക്കെ. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസാണ് നമ്മൾ നോക്കേണ്ടത് നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല, പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്ന അത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാളത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്തോ വെക്കുന്ന ഒരു ഉപകരണമാണ്, മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട്. പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി ഞാൻ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റിവെക്കാനുള്ള ഉപകരണങ്ങളുണ്ട്. തിമിരമാണെങ്കിൽ നമുക്കതിനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിറ്റൽ ഇഞ്ചെക്ഷൻസും ജനിതക ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ്, നമുക്കെല്ലാവരും നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കയ്യോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചയ്ക്ക് ഉള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിൻ്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള നേർവ് ഫൈബേഴ്സിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമെന്നൊക്കെ പറയാനൊക്കുന്നില്ല. റെറ്റിൻ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും

0: വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയെ കാണണമെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും
1: അങ്ങനെയുള്ള ഫ്രണ്ട്ലി
0: അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈറ്റിൽ വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
1: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
0: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രപരിശോധന കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നാഡികൾ നോക്കുന്നു, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
1: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
0: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിൻ്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കായിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 2 കൃഷ്ണമണി കൂടെ 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എൻ്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള കൈ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിൻ്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുവെള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ അതിൻ്റെ ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാനിൻ്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിൻ്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് കൈ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റായിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നാലുട്ട് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ്സ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്. ട്രെയിനിൻ്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തരത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള കാഴ്ച വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: നേർവഴി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
7: ആകാശവാണി

പന്തുപോനത്. നൂൽ കൺകാഴ്ച തിടലിൻ മുൻ തിരണ്ട കൂട്ടത്തെ പാർത്ത വിശ്വൻ വിയപ്പാൽ സോർന്നു പോനാൻ. എവ്വളവ് കൂട്ടം! വാസകർകളെ വിടെ നൂൽ വെളിയിട്ടാളുകൾ എണ്ണിക്ക അധികമോ? തൻ മിതിവണ്ടിയെ ഉരുട്ടിയപടി ഉള്ളേ നുഴന്താൻ വിശ്വൻ. എത്തനെ പ്രചുരങ്ങൾ! ഒവ്വൊരു പ്രചുരത്തിലും എവ്വളവ് പുസ്തകങ്ങൾ! ഇതിൽ കലന്തുകൊള്ളുന്നവർകൾ എണ്ണിക്കയെ വിടെ ഇതിൽ കലന്തുകൊള്ളാത്തവർകൾ എണ്ണിക്ക എവ്വളവാകിരിക്കും? ഒരേ ഒരു മാനിലത്തിൻ നില ഇതുവന്നാൽ ഈ ഉലകിൽ ആകമൊത്തം എവ്വളവ് മൊഴികൾ! ആ മൊഴികൾ ഒവ്വൻ്റിലും നികൾകാലത്തിലും ഇറന്തകാലത്തിലുമാകെ എത്തനെ നൂലുകൾ! അത്തകയ എണ്ണങ്ങൾ അവനുൾ ഇരുന്ന ആണവത്തെ കുന്തച്ചെയ്യ വരലാറ്റിൽ താൻ എവ്വളവ് ചെറിയ പുള്ളി എൺപതെ ഉണര ചെയ്തത്. ഒവ്വൊരു വെളിയിട്ടാളുകൾക്കും അനുവദിച്ചിരുന്ന കൂടാരങ്ങളിലിരുന്നപടി അവറ്റിൻ പൊറുപ്പാളുകൾ കൈപേശിയിൽ പാർത്തപടി നേരത്തെ വീണെടുത്തുകൊണ്ടിരുന്നനർ. അതിവേഗമാകെ നടന്നു ചെല്ലും നബറുകൾ ഏതോ തൊല്ലിയൽ പൊരുക്കളെ പാർപ്പതുപോൽ നൂലുകളെ തൊലവിലിരുന്ന് പാർത്തും പാർക്കാമലും നകർന്നനർ. അവർ ഉള്ളേ അഴയ്പതിൽ ചിലർക്ക്

അവനക്കോൾ തോന്റിയത്. ആനാൽ എങ്ക് എൺപത് ശരിയാകെ നിന്നേവർക്ക് വരവില്ലേ? ചെറുത് നേരം കഴുത്ത് നിവർന്ന് പാർത്ത അന്ത ഇളയഞ്ഞാൻ ഒരേ പാർവയിലേ വിശ്വനെ ഇനം കണ്ടുകൊണ്ടാൻ. ഡേയ് വിഷു, അവൻ കത്തിനാൻ. ജസ്റ്റിൻ തന്നെ വിശ്വനക്കും അവരത് പേർ നിന്നേവർക്ക് വന്നത്. വാട്ട് എ സർപ്രൈസ്! നൻബറുകൾ ഇരുവരും ഒരുവർക്കൊരുവർ കൈകുലുക്കി അണയത്തുകൊണ്ടനർ. ഇപ്പവും ഉന്നിടം എന്ത മാറ്റവും ഇല്ലേ? പ്ലസ് ടുവിലെ വെച്ച് പാത്ത അതേമാതിരി. തന്നെ കുറിത്ത നൻപനിൻ അന്ത കൂറ്റൈ ഒരു പാരാട്ടാക്ക ഉണർന്നാൻ വിശ്വൻ. ആനാൽ തൻ മുന്നാൽ നിർക്കും പരുമൻ ഉടലുണ്ടനാന മറ്റും ആഡംബര ഉട അണിന്തിരിക്കും ഇന്ത നബർദാന അൻ്റ് തന്നുടൻ പഠിത്ത അന്ത നൻപൻ എൻ്റെ എണ്ണം മനതിർക്കൾ ഏഴ അതൈ തൂലമാക സ്വൽവതിലിരുന്ന് അവൻ പൊത്തി തടുത്തത്. എന്നവെല്ലാം ബുക്സ് ഇരിക്കടാ, വാടിക്കയാളർ കേൾക്ക ഒവ്വൊരു നൂലാകെ എടുത്തു കാട്ടി വിളക്കിനാൻ വിശ്വൻ. ഇറുതിയാകെ അച്ചത്തിൻ കണ്ണ് എഴുന്ന പെരിയ ഇതേ തുടുപ്പുകളെ പൊരട്പെടുത്താമൽ നൻപൻ എൻ്റെ ഉരുമയുടൻ നിദാനമാക അന്ത സെയ്തിയെ തെരുവിത്താൻ വിശ്വൻ. ഞാനും എഴുതുവേൻ. എന്നെ എഴുതുവേ? സിറുകഥകൾ. ഇത് ഞാൻ എഴുതുന്ന നൂൽ. വിശ്വൻ തൻ നൂലെ എടുത്ത് കാട്ടിനാൻ. അത് ശരി, കലക്കിയിട്ടമച്ചാ. തോളിൽ തട്ടിക്കൊടുത്ത് നൻപൻ പാരാട്ട വിശ്വനുക്ക് എണ്ണറ്റ മകിഴ്ചി. ഇരുപ്പിനും അവൻ മുഖത്തിൽ സിരിപ്പില്ലേ. നൂലിൻ ചില ഭാഗങ്ങളെ അങ്കങ്കെ വാസിക്കുമ്പൊഴുത് കോപത്തിൻ മെയ്പാട് നൻപനിൻ മുഖത്തിൽ തെരിയ. താൻ എഴുതക്കൂടാതെ ഏതേനും എഴുതിവിട്ടേന എൻ്റെ അച്ഛം വിശ്വനുക്കുൾ എഴുന്നത്. സിരിപ്പെ തവരെ വെവ്വേറെ മെയ്പാടുകൾ നൻപൻ മുഖത്തിൽ തെൻപട. ഭയത്താൽ വിശ്വനിൻ ഇതയത്തുടിപ്പ് മെന്മേലും അധികരിച്ചു വന്നത്. ഇറുതിയിൽ തൻ നൻപനാകെ ഇരുന്നും കൂടെ വേറെ ചില നൂലുകളെ താൻ അവൻ തേർന്നെടുത്താൻ എന തെരുന്തും ഒരു വ്യാപാരം തൻ മൂലമാക നടക്കവിരിപ്പതേ നിനേന്ത് വിശ്വനക്ക് ആറുതൽ. എനക്ക് ഡിസ്കൗണ്ട് എതും ഇല്ലാടാ. നൻപനുക്കാന സിറപ്പ് തള്ളുപടിയെ കൊടു എൺപത് ആ കൂറ്റിൽ തൊനിത്തത്. കാർഡ് അക്സെപ്റ്റ് പണിവെങ്കിൽ തന്നെ? ആമാം. പണപരിമാറ്റം ചെയ്യും കരുവിയിൽ ഇരുന്ന എൺകളെ നൻപൻ തട്ടിക്കൊണ്ടിരിക്കുമ്പൊഴുത് ഒരെല്ലയിൽ പുറമേ എഴുന്ന വിശ്വൻ തൻ അവാവെ വായ്വിട്ട് കേട്ടുവിട്ടാൻ. എൻ പുത്തകത്തെ വാങ്ങില്ലേടാ. അതർക്ക് നൻപണിടമിരുന്ന് പതിലെതുവുമില്ലേ. ഇരുന്നും ചെറുതു നേരം താമതപ്പെട്ട് അവരിടമിരുന്ന് സാക്കുപോക്കുകൾ വന്നന. ഡേയ്, ഞാനേ ഒരു മാസം ലീവിക്ക് വന്നിരിക്കാൻ ടൈം കിടയാതെ ഞാൻ റീഡിംഗ് രൊമ്പ പൂവർ. തൻ കുറേകളെയും മികുന്ന പെരുമിതത്തോടൻ അവൻ കൂറുവതാകെ വിശ്വൻ ഉണർന്നാൻ. ഒരു പുത്തകം തന്നെ പാതി കാശ് കൊടുപ്പോരും. അതുക്കില്ലടാ ബാലൻസ്. അപ്പടിയെന്നാ അൻപളിപ്പാര് കിട്ടും. വിശ്വൻ താമാകെ തൻ നൂലെ എടുത്ത് നീട്ടിനാൻ. ഡേ, അതുക്ക് മുന്നാടി എന്നെ ഒരു ഫോട്ടോ എടുത്ത് കൊടുപ്പയാ. ഒരു വേണ്ടുകോളുടൻ നൻപൻ കൈപേശിയെ എടുത്ത് നീട്ട വിശ്വൻ അതേ വാങ്ങിനാൻ. അവർക്കളത് പ്രച്ചുരത്തിർക്കാകെ അനുവദിച്ചിരുന്ന തർക്കാലിക കൂടാരത്തിന് മുൻ വാങ്ങിയ പുസ്തകങ്ങളെ കയ്യിൽ പിടുത്തപടി നിർക്ക. പുകയപ്പെടത്തേക്കാകെ അവർ മുഖത്തിൽ മറുപടിയും ഒരു ശേർക്കൈ പുന്നകെ മലരുവതെ വിശ്വൻ കവനിത്താൻ. അന്ത നൻപൻ കയ്യിൽ വൈത്തിരുന്ന പുസ്തകങ്ങളിൽ തന്നുടേത് ഇല്ലാമൽ പോനതിൽ വിശ്വനുക്ക് മികുന്ത വരുത്തം. അതർക്കിടയെ മുന്നർ വെളിയെ സെന്റിരുന്ന കുഴുവിനർ തിരുമ്പി വന്നുവിട്ടനർ. വാടാ, ഇണ്ണയ്ക്ക് ലഞ്ച് ഏം കൂടത്താൻ. എതിർപാർക്കാതെ അന്ത അഴയപ്പ് വന്നതും അതേ മതിത്ത് നൻപണുക്ക് പിന്നാൽ നടന്താൻ വിശ്വൻ. ഉണവകത്തിൽ അമർന്നിരിക്കുമ്പൊഴുത് നൻപണിൻ ഗമനം അവൻ കൈപേശിയിൽ താൻ മുഴുകിയിരുന്നത് എൺപതേ വിശ്വൻ ഗമനിത്താൻ. വാങ്ങിയ പുതിയ നൂലുകൾ അവൻ മടിയിലേയെ അസൈവിൻ്റെ ഓയ്വെടുത്തു കൊണ്ടിരുന്നത്. ഇപ്പവേ 20 ലൈക്കാച്ച്. താങ്ക്സ് മച്ചാ. ഫോട്ടോ നല്ല വന്നിരിക്ക്. പുന്നകയിൻ്റെ വന്ന പാരാട്ടർക്ക് ഒരു പുന്നകയെ ബദലാകെ അളിത്താൻ വിശ്വൻ. അണ്ണെ സാപ്പിടന്നെരുക്ക്. ഉണവ് വകകളിൻ പേറുകളെ ഒവ്വൻ്റാകെ ചൊല്ലത്തുടങ്ങിന ഉപസരിപ്പാളർ. ചില്ലി ചിക്കൻ എവ്വളോ എണ്ണെ? അതർക്ക് ബദലാകെ ഉപസരിപ്പാളർ സ്വന്ന അന്ത ഒരു നേരം ഉണവിൻ വില ഏറത്താഴെ തൻ നൂലൊൻറ്റിൻ വിലയിൻ ഇരുമടങ്കാകെ ഇരുപ്പതെ വിശ്വനിൻ മനം കണിത്തത്. ഒരു ചില്ലി ചിക്കൻ ഹാഫും ഒരു ബീഫ് ഫ്രൈ ഹാഫും. ഹാഫെല്ലാം കിടയാതെ എല്ലാമേ ഫുൾ താൻ. ഒരു കട്ടളയിൻ തുനിയിൽ ഉപസരിപ്പാളർ ഉറയ്ക്ക. ചെറുത് നേരം മൗനമാകെ ഇരുന്ന് മനതിർക്കുൾ കണക്കിട്ട പിറകു നൻപൻ കൂറിനാൻ. ശരി എണ്ണെ, രണ്ടുമേ ഫുള്ളിരിക്കട്ടും. മറുപടിയും അവർ കൈപേശിയിലേ പാർത്തുകൊണ്ടിരിക്ക. ഇരു നൻപറുകൾക്കുമിടയെ ഉറയാടൽ എതുവും നികടവില്ലേ. എല്ലോർക്കും ഇപ്പം ക്രൈം താൻ തേവൈ. തിടീറന് നൻപൻ പേശത്തുടങ്ങ അവൻ ഏതേപ്പറ്റി ചൊന്നാൻ എൻ്റെ വിശ്വനക്ക് വിളങ്ങവില്ലേ. എന്നെ ക്രൈം? വിശ്വൻ കേട്ടാൻ. നീ ക്രൈം എഴുതാമാട്ടോ താനെ. ഒരു മൂന്നാമത് നബറിടമിരുന്ന് അവ്വാറ് ഒരു കേൾവി എഴുമ്പൊഴുത് താൻ മുതൻ മുതലാകെ വിശ്വൻ അതുവരെയുള്ള താൻ പഠിപ്പുകളെപ്പറ്റി മനതിർക്കുൾ ആരായ തലയപ്പെട്ടാൻ. ഇന്നയ്ക്ക് എല്ലാവരും അധികമാ വാസിപ്പത് ക്രൈം താൻ.
இந்த

0: മാതിരി സോഫ്റ്റ് അഴുതറ കാലമെല്ലാം മലയേറിപ്പോച്ച്. അന്ത വാദത്തിറക്ക് വിശ്വൻ പതിലെതും കൂറവില്ലേ. നീ രൊമ്പ പൊട്ട് ഇഴു ഇഴുന്ന് ഇഴുക്കറ, രൊമ്പ തൂയ്മയാന വാർത്തയെല്ലാം പോടറ. അവൻ വിമർശിത്താൻ, അതുക്ക് നീ എൻ നൂല വാസിക്കവേയില്ലേ. തർച്ചയലാകെ തൻ വായിലിരുന്ന് വിഴുന്ന അവ്വിന നൺപണിൻ സെവിയിൽ ഒരു നഗയാടലാകെ വിഴുന്നുവിടുമോ എൻ്റെ അച്ഛൻ വിശ്വനുക്കൾ എഴുന്നത്. ഞാൻ ലൈറ്റാ മൂന്ന് നാല് പേരാ വാസിച്ച് പാത്തേ. അപ്പവേ ഒന്നോടെ ലാംഗ്വേജ് ക്രാഫ്റ്റിംഗ് ഇതെല്ലാം പറ്റി ഓരളവ് ഐഡിയ കിടച്ചത്. വിശ്വനുക്ക് പൊരുൾ വിളങ്ങാതെ ഏതേതോ കലയെ ചൊർക്കലയെല്ലാം കോറിക്കൊണ്ടിരുന്നാൻ അവനത് നൺപൺ. ആ മാം, അത് എന്നടാ പുനേ പേർ കമലേശ്വരം, രൊമ്പ ലോക്കലായിരുക്കു. നൺപണിൻ ഒവ്വൊരു വിമർശനത്തെയും കേൾക്ക് വിശ്വനുക്കുള്ളിരുന്ന് തന്നെമ്പിക്കെ വെകുവാകെ കുറയുന്നു വന്നത്. നീ ഇൻസ്റ്റാലിരിക്കുക, ബുക്കെല്ലാം റിലീസാന, രണ്ട് റീൽസെല്ലാം പോടണുണ്ടാ, അപ്പത്താൻ നീ റീച്ചാവ്. അവൻ അറിവുറകളെ പൊഴിന്തു തള്ളിനാൻ. ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് തന്നെ പഴമുടി. സിരുത്തുകൊണ്ടേ വിശ്വൻ തൻ കരുത്തെ നുഴേത്താൻ. ഇപ്പടി വിതണ്ടാവാദം പേസ കൂടിയവൻക കാലം പൂര വീട്ടിലെത്താൻ ഇരിപ്പാനുക. മുതൽ മുതലാകെ നൺപൻ സിനമുറ്റതെ കണ്ട് തൻ അധിക പേച്ചെ കട്ടുപ്പടുത്തിരിക്കലാമോ എൻ്റെ എണ്ണം വിശ്വനുക്കൾ തോന്നിയത്. അതർക്ക് പിറകും തൻ നൂലിലിരുന്ന മറ്റ കുറേകളെ ഒവ്വൻ്റാകാൻ നൺപൻ വിളക്ക് മൗനമാകെ ഇരുന്നാൻ വിശ്വൻ. നീ ഇപ്പടി എയ്റ്റീസ് ബൂമറായിരുന്ന ഉന്നെ എവനും തിരുമ്പിയെ പറക്കമാട്ടാൻ തെരിഞ്ഞുക്കോ. ബൂമറ അപടീന്ന് തൻ സ്വല്ലധികാരത്തിലില്ലാതെ പുതു വാർത്തയെ കേട്ടതും അറിവ് പസി അതൻ പൊരളെ വിളങ്ങുമാറി വിശ്വനെ തൂണ്ടിയത്. ഡേയ്, അതുതാണ്ടാ നമ്മ അന്തകാലത്തിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഴമെന്നെല്ലാം ചൊല്ലുവോമേ, അതുതാൻ ഇപ്പോൾ ഉള്ള ജനറേഷനുക്ക് ബൂമർ. അതർക്കിടയെ വിശ്വനിൻ സട്ടൈപ്പയ്യിലിരുന്ന കൈപ്പേസി ഒലിക്ക് അവൻ അതെടുത്ത് പേശത്തുടങ്ങിനാൻ. എനക്ക് ഉടമ്പുക്ക് കൊഞ്ചം മുടിയല, ഞാൻ പോകട്ടുമാ. നൺപണിടത്തിൽ വിശ്വൻ അനുമതി കേട്ടാൻ, ഞാൻ പേശനതെല്ലാം ഉനക്ക് ഫീൽ ആച്ചണ, സോറി മച്ച, ഉൻ നന്മയ്ക്കാകത്താൻ ചൊന്നേ. ഇറുതിയാകെ നൺപൻ ഒരു വരുത്തത്തെ പതിവ് ചെയ്ത. അവനക്ക് കൊടുക്ക വൈത്തിരുന്ന തൻ നൂലെ കയ്യിൽ പിടുത്തവടി ഉണവകത്തിലിരുന്ന് വെളിയേറിയ വിശ്വൻ കമ്പ ഊന്തിയപടി തനക്കാകെ കാത്തുകൊണ്ടിരുന്ന അന്ത മുതിയവരെ പാർത്ത് കൺകലങ്ങിനാൻ. കൂപ്പിട്ടാൻ ആനെ മന്ത്രിപ്പേനെ അയ്യാ. അവനത് ഉള്ളിലിരുന്ന് വന്ന അന്ത ഉണ്മൈ അവർ മുഖത്തിലും പുന്നകയെ നിറയത്തത്. സ്റ്റാലിലിരുന്ന് ഒന്നടയെ രണ്ടാവത് നൂല ഇപ്പത്താൻ വാങ്ങിയിട്ട് വന്നേ. നീ ഇങ്കതാൻ സാപ്പിട വന്നേന്ന് ചൊന്നാങ്ക. അപ്പം ശരി, വാർത്തിട്ട് പോലാമെന്ന് വന്നേ. ഇന്താ ഇതിലവൻ കൈയെടുത്ത പൊട്ടുത്താ. അവർ കാസ് കൊടുത്ത് വാങ്ങിയ വിശ്വനിൻ നൂലൊൻ്റെ എടുത്ത് അവനക്ക് നേരാകെ നീട്ടിയപടി വിണ്ണപ്പിത്താർ അന്ത മുതിയവർ. അതേ വാങ്ങിയ വിശ്വൻ മുതൽ പക്കത്തിൽ അൻപുടൻ എൻ്റെ എഴുതി അതർക്കടിയിൽ കയ്യെഴുത്തേയും പോട്ടാൻ. നിറയെ നേരം അവർക്കിടയെ നടന്ന ഉറയാടലിൽ അന്ത സെയ്തിയായി അന്ത മുതിയവർ വിശ്വനിടം പകിർന്നാർ. തമക്ക് പുറ്റുനോ ഇരുപ്പതെ കണ്ടറിന്ത് മരുത്തുവർകൾ സ്വന്നതെ അവർ അറിവിക്ക. സെയ്തിയെ കേട്ട അതിർച്ചയാൽ ഉറയന്തു പോനാൻ വിശ്വൻ. ഇയൽബാകവേ പൈനിൽ പാരാട്ടാതെ വിശ്വനുക്ക് അമ്മുറൈ ഒരു ചേർക്കെ ആർദൽ വാർത്തയെ കൂടെ വരവില്ലേ. സെറുത് നാട്കൾക്ക് പിറകു സട്ടൈ പയ്യിലിരുന്ന് കൈപ്പേസി ഒലിത്തതും വിശ്വൻ അതേ എടുത്ത് പേശത്തുടങ്ങിനാൻ. ഏറത്താഴെ ഒൻ്റര മണിനേരം അന്ത മുതിയവ നൺപർ ഉറയാടിനാൻ. നേർമയാന വിമർശനങ്ങളും പാരാട്ടുകളും കുറ്റച്ചാട്ടുകളും സെവി വഴി വന്ന് കുവിയെ തൻ നൂലെ അവർ മുഴുമയാകെ വാസിത്തു മുടിത്തിരിക്കറാർ എൺപതെ വിശ്വൻ വിളങ്ങിനാൻ. പേശിക്കൊണ്ടിരിക്കും ആ തരുണത്തിൽ കൂടെ പടുത്തിരിക്കും പടുക്കയിലിരുന്ന് കൂടെ തന്നാൽ എഴുമ്പ ഇയലാത് എൺപതെ അവർ തെറിവിത്താർ. എൺപതാൽ അടുത്ത നൂലിൻ പ്രതി ഒൻ്റെ തപാൽ വഴി കൊടുത്തുവിട വേണ്ടും എൻ്റെ അന്ത വയതുമൂത്ത നൺപൻ വിണ്ണപ്പിക്ക. വിശ്വനിൻ കൺകളും ഇതയമും ഈരമാനത്. നാട്കൾ സെൻറ്റന് തന്നെ പുതിയ നൂൽ കയ്യിൽ കിടത്തതും അതൻ മുതൽ ചില പക്കങ്ങളെ പുരട്ടിപ്പാർത്തുകൊണ്ടിരുന്ന വിശ്വനിൻ മനതിൽ പല നിനവുകൾ കടന്നുപോയിന്. അപ്പോഴത് താൻ കൈപ്പട എഴുതിയ അന്ത വാസകം കാഗിതത്തിൽ അച്ചിട്ട വടിവത്തിൽ ഇരിപ്പതെ കണ്ട് മറ്റുമൊരു മുറി അവൻ അതേ വാസിത്താൻ. അമ്മ മലയാളം സാഹിത്യവേദിയിലുള്ള തിരു റഷീദ് ഖാൻ അവരുടെ നിനവുകൾക്ക് മുന്നാൽ ഇന്നൂൽ സമർപ്പണം. വാസിത്തുമുടുത്തതും അവൻ കണുകൾ നീരൂറ്റിയത്. ഇനി വരും കാലത്തിൽ തന്നുടേ ഇയൽ പടയപ്പുകൾക്ക് അവരെ പോൻ്റെ ഇന്നൊരു വാസകർ ഇരുക്ക മുടിയുമോ എൻ്റെ അച്ചത്തുടൻ നൂലെ മൂടി വയ്ത്താൻ വിശ്വൻ.
1: അകനഖ നിഘിൽ ഇതുവരെ നേരുകൾ കേട്ടത് തിരു സുബ്രഹ്മണ്യൻ കിള്ളിപ്പാലം അവർ എഴുതി വഴങ്ങിയ സിറുകഥയാണ്.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ഓണക്കാലത്ത് ചുറ്റും നിറഞ്ഞ പ്രകൃതിയുടെ താരുണ്യം, ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും പ്രണയം, ഇതെല്ലാം ഓണവസന്തത്തിനും പ്രിയതമയുടെ ഭംഗിക്കും മാറ്റുകൂട്ടുന്നു. തെച്ചിമന്ദാരങ്ങൾ പൂക്കുന്ന വേളയിൽ എനിക്കു മുന്നിൽ ലജ്ജാവതിയായി നീ വന്നു ചേരുന്ന സമയം, എനിക്ക് കൂട്ടായി നീ വരുന്ന ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്ന ചിത്രങ്ങൾ എത്ര മനോഹരമാണ്. കൂട്ടുകാരികളുമൊത്ത് നീ കൈകൊട്ടിക്കളി തുടരുമ്പോൾ ഒളികണ്ണുമായി ഞാനത് നോക്കി നിന്നപ്പോൾ കേട്ട നിൻ സ്വരം, നേരിട്ട് കണ്ടപ്പോൾ അത് എന്നിലുണ്ടാക്കിയ വികാരങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഓണനിലാവിനു മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഈ ഓമന സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയതമയ്ക്കു വേണ്ടി കവി സമർപ്പിക്കുകയാണ് ഈ ഗാനം. ഓണനിലാവിലെ പ്രകൃതിയുടെ ഭാവങ്ങൾ ഒരു മറയുമില്ലാതെ തുറന്നു കാട്ടുകയാണിവിടെ. 90s ഒരു ആകാശവാണി ലളിതഗാനം. ശുദ്ധസാവേരി രാഗത്തിന്റെ ചുവടുപിടിച്ച് പൂവച്ചൽ ഖാദർ രചിച്ച് മുരളി സിത്താര ഈണം പകർന്ന് ജി വേണുഗോപാൽ ആലപിച്ച ഈ ഗാനം ഓർമ്മയുടെ മണിച്ചപ്പിൽ എവിടെയോ ഇന്നുമില്ലേ. മറവിയിലേക്ക് ആഴ്ന്നുപോയ ഈ ലളിതഗാനങ്ങൾ എല്ലാം തന്നെ ഒത്തിരി പ്രിയപ്പെട്ടതായിരുന്നില്ലേ ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും.

ലളിതം മധുരം. കൃഷ്ണനെ കുറിച്ചുള്ള ഗാനങ്ങൾ കേൾക്കും തോറും ആ കള്ളക്കണ്ണനെ ഒന്നുകൂടി മനസ്സിലേക്ക് ആവാഹിക്കുന്നവർ നമുക്കിടയിലില്ലേ? ഒരുപാട് രചനകളുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ ഹൃദ്യമായ അനുഭൂതികളിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്റെ ഹൃദയം കവർന്ന കായാമ്പൂ വർണ്ണനെ എവിടെയെങ്കിലും കണ്ടുവോ എന്നാരാഞ്ഞ് ആരംഭിക്കുന്ന വരികൾ, തുളസിക്കതിർ ഏറെ ഇഷ്ടപ്പെടുന്ന കണ്ണനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നും, യമുനയുടെ ഓളങ്ങളിൽ നീന്തിത്തുടിക്കുന്ന അലകളോട് എന്റെ ജീവനായി പ്രാണനായി തീർന്ന കാർവർണനെ കണ്ടുവോ എന്നുമൊക്കെയുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ണന്റെ കുസൃതികൾ വർണ്ണിക്കുന്ന വരികളാണെന്ന് വ്യക്തം. ഭക്തിയുടെ, പ്രണയത്തിന്റെ, കുസൃതിയുടെയൊക്കെ അനുഭൂതികൾ നമ്മിലേക്ക് പകരുന്നവയാണ് ഓരോ കൃഷ്ണഗീതികളും. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറവിയെടുത്ത ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സുപരിചിതമാണെങ്കിലും കേൾക്കും തോറും മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണങ്ങൾക്ക് വാക്കുകൾക്കതീതമായ അനുഭവം പകർന്നു തരുന്നതാണ് ഓരോ രചനകളും. സംഗീത സംവിധായകൻ, കർണാടക സംഗീതജ്ഞൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച എം ജി രാധാകൃഷ്ണൻ ലളിതഗാനങ്ങളുടെ ചക്രവർത്തിയായി ശ്രദ്ധയേറിയ ഒരുപാട് ലളിതഗാനങ്ങൾക്ക് ഈണമിട്ടു. ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ച ലളിതഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളോളം തന്നെ ജനപ്രിയവും കേരളത്തിലെ കലോത്സവ വേദികളിൽ ഏറ്റവും അധികം ആലപിക്കപ്പെട്ടവയുമാണ്. മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ പിറവിയെടുത്ത് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് സുജാത ആലപിച്ച ദേശ് രാഗത്തിലുള്ള ഈ ഗാനം ഒന്നുകൂടി കേട്ടുനോക്കൂ.

ലളിതം മധുരം. പൂജാനാളുകൾക്ക് ശോഭയേകിയ ഒരു ലളിതഗാനം. മധുരാലാപനത്തിൽ മനമങ്ങനെ ലയിച്ച് ശാന്തമായി തീരുന്നു. ആകാശവാണി ലളിതഗാനയുഗത്തിൽ നിന്നുമൊരേടുകൂടി. ഭക്തിസാന്ദ്രമായ മനോഹരമായ ഒരു ഗാനം. പ്രാർത്ഥനയിലും നിലവിളക്കിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദേവിയുടെ തേജസാർന്ന രൂപം ഓർമ്മയിൽ നിന്നെടുത്ത് എന്റെ വിരലുകളാൽ വരച്ചെടുത്തു. എവിടെയാണെന്നറിയാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഞങ്ങളെ അറിവ് പകർന്നു നൽകി ആ ഇരുട്ടിൽ നിന്ന് കയറ്റിത്തരണേ ദേവി എന്ന് കവി കൽപ്പന. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവിയുടെ കയ്യിൽ വിലസിക്കുന്ന വീണയിൽ നിന്നുദ്ഭവിക്കുന്ന ഓംകാരനാദം, അതെത്ര മനോഹരം! ഒരു കാലത്ത് ആകാശവാണിയിൽ നിറഞ്ഞു നിന്ന ഒരു ഗാനം. എത്രയോ തലമുറകൾ പാടിപ്പതിയുകയും ആസ്വദിക്കുകയും ചെയ്ത ശരത്ചന്ദ്രന്റെ രചനയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതവും പരസ്പരം ഇഴുകിച്ചേർന്ന ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ജി വേണുഗോപാൽ പാടുന്നു.

കാലത്ത് ആകാശവാണിയിലൂടെ കേട്ടുമറന്ന മനോഹര ലളിതഗാനങ്ങളിൽ ഒന്ന്. ഇതൊക്കെ കേട്ട് കടന്നുപോയ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലുകൾ, അത് പകർന്നു നൽകുക എന്നതാണ് ഈ ലളിതം മധുരം എന്ന പരിപാടിയിലൂടെ ആകാശവാണി ലക്ഷ്യം വെക്കുന്നതും. ആകാശവാണിയുടെ ശ്രേണിയിലുള്ള ഒരുപാട് ഹൃദയസ്പർശിയായ ഗൃഹാതുരത ഉണർത്തുന്ന ലളിതഗാനങ്ങൾ, അതെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. നെഞ്ചിൽ പതിഞ്ഞ ഒരുപിടി നല്ല പാട്ടുകൾ. നാടൻ പാട്ടിന്റെ ശുദ്ധസംഗീതം തുളുമ്പി നിൽക്കുന്ന കാവാലത്തിന്റെ രചനകളിൽ പ്രശസ്തമായ ഒരു ഗാനം കൂടി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഓർമ്മകളിലേക്ക് മാത്രമായി ഒതുങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന നാടൻ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനം. പുതുമാരൻ തോളത്തൊരു മുണ്ടുമിട്ട് പൂരം കാണാൻ വന്നിരുന്ന കാലം ഓർക്കാൻ കഴിയുമോ പുതുതലമുറയ്ക്ക്? മറവിയിൽ മാഞ്ഞുപോകുന്ന ഗൃഹാതുരത തുളുമ്പുന്ന ഇത്തരം ഗാനങ്ങൾ ഓർമ്മയിലേക്ക് തുറക്കുന്ന വാതായനങ്ങൾ തന്നെയാണ് ഓരോ ശ്രോതാവിനും. കണ്ണെഴുതി പൊട്ടുതൊട്ട് മുടിയുടെ അറ്റം കെട്ടി പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്നത് കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ്. ആകാശവാണിയുടെ ചരിത്രത്തിൽ വളരെയേറെ ജനകീയമായ ഒരു ഗാനം. ജനപ്രിയ ഗാനസൃഷ്ടാക്കളായ കാവാലം നാരായണപ്പണിക്കരും MG രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ പ്രസ്തുത ഗാനം ഒരു കാലത്ത് ഗാനപ്രണയികളുടെ ചുണ്ടുകളിലെല്ലാം തത്തിക്കളിച്ചിരുന്നു. ശ്രവണസുഖം പകരുന്ന ആ ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി MG ശ്രീകുമാർ ആലപിക്കുന്നു.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

അറിയിപ്പ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം, ശ്രീലക്ഷ്മിയാണോ?
1: ആ
0: ആ, ഇതിവിടെ തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാം എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു? അതെ, വീട് എവിടെയാണ്? മുളകുളത്ത്കാവ്. എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു?
1: ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എം ബി എ ചെയ്തു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: സിംബ ജോസഫ് പൂനെയിൽ നിന്ന്.
0: ഓ, പൂനെയിലെ. ഓ ശരി, ഓക്കെ. ഈ സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് അറിയാലോ? അതായത് സംഗീതവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അതെ, സംഗീതത്തെ കുറിച്ച് സംസാരിക്കാം, പാടാം. അപ്പോ ശ്രീലക്ഷ്മിയുടെ സംഗീതത്തെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് ഒന്ന് പറയൂ.
1: സംഗീതം എനിക്ക് അമ്മയാണ്, അമ്മയുടെ അമ്മ കിട്ടിയതാണ്. അമ്മ മ്യൂസിക് ടീച്ചറാണ്.
0: അമ്മ മ്യൂസിക് ടീച്ചറാണോ?
1: മ്യൂസിക് സ്കൂൾ. വീട്ടിൽ തന്നെ അമ്മ ക്ലാസ് എടുക്കുന്നു.
0: അമ്മയുടെ പേരെന്താ?
1: കുട്ടികൾ വരുന്നുണ്ട്.
0: അമ്മയുടെ പേര്
1: ഹരിശ്രീ മ്യൂസിക് സ്കൂൾ ആണ് ക്ലാസ്. ക്ലാസിന്റെ പേര്, അമ്മയുടെ പേര് സുപ്രിയ പ്രകാശൻ.
0: എന്താ?
1: സുപ്രിയ പ്രകാശൻ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ എവിടെ പഠിച്ചേക്ക? സംഗീത കോളേജിലാണോ?
1: അമ്മ വർക്ക് ചെയ്യുന്നില്ല, അമ്മ വീട്ടില് ക്ലാസ് എടുക്കാണ്. അമ്മയ്ക്ക് തന്നെ ഒരു സീനിയർ പാർട്ട് ക്ലാസ് ഉണ്ട്, ഹരിശ്രീ മ്യൂസിക് സ്കൂളിലാണ് പേര്.
0: അമ്മ സംഗീതം പഠിച്ച എവിടെ? സംഗീത കോളേജിൽ പഠിച്ച പ്രൈവറ്റ് ആയിട്ടോ?
1: അമ്മ പഠിച്ചിട്ടുണ്ട്, അമ്മ പഠിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: അങ്ങനെ അമ്മയിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കേട്ടുള്ള പരിചയമാണ്.
0: ഓക്കെ.
1: ഇടയ്ക്കൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്.
0: അപ്പോ ചെറുപ്പം മുതൽ ആ ഒരു സംഗീതത്തിന്റേതായ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത് അല്ലെ? അമ്മയുടെ ക്ലാസ് കേട്ടിട്ടും.
1: അതെ.
0: അപ്പോ എനിക്ക് ഒന്ന് ഓർമ്മ വന്ന മുതൽ സംഗീതം കേൾക്കുന്ന ഒരാളായിരിക്കും അല്ലെ?
1: കേൾക്കുന്ന ഒരാളാണ്. അതെ.
0: ശാസ്ത്രീയമായിട്ട് പഠനം എത്ര വർഷമുണ്ടായി?
1: ശാസ്ത്രീയമായിട്ട് പഠനം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു അമ്മേന്റെ അടുത്ത് ഇരുന്ന് പഠിച്ചത്. പിന്നെ പഠിപ്പൊക്കെ ആയിട്ട് പിന്നെ വീട്ടിൽ കുറച്ചു കാലം ഉണ്ടായിട്ടില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ വീട് മാറി നിൽക്കായിരുന്നു. അപ്പൊ വലിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലുണ്ട്, വർക്ക് ഫ്രം ഹോം ആണ്.
0: അപ്പൊ
1: പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ.
0: ശരി. കർണാടക സംഗീതം കച്ചേരിയൊക്കെ നടത്തുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയോ?
1: കച്ചേരി നടത്തുന്ന ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, പക്ഷേ കുറെ അമ്പലങ്ങളിൽ പോയി പാടാൻ പറ്റിയിട്ടുണ്ട്.
0: സംഗീതോത്സവങ്ങൾക്ക്
1: പോയി പാടാൻ പറ്റിയിട്ടുണ്ട്. കർണാടക
0: ഈ സംഗീതോത്സവങ്ങൾക്ക് പോയി പാടിയിട്ടുണ്ടാവും അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് കീർത്തനങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ ഒരു കീർത്തനം പാടാൻ പറഞ്ഞാൽ അതിന്റെ പല്ലവി, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കീർത്തനത്തിന്റെ പല്ലവി ഒന്ന് പാടൂ.
1: പെട്ടെന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന വ്യാസരായരുടെ യമുന കല്യാണിയിലുള്ള കൃഷ്ണാനി രേഖനയാണ്.
0: ഒന്ന് പാടൂ കേൾക്കട്ടെ. ആ പാടൂ.

0: മനസ്സിലുള്ള ഒരാൾ, അത് ഇത്രയും പാടുന്ന ഒരാൾ, എന്തുകൊണ്ടാ സംഗീതം പ്രധാന വിഷയമായിട്ട് എടുത്തൊരു കോഴ്സിന് ചേരാൻ ശ്രദ്ധിക്കാതിരുന്നത്?
1: അങ്ങനെ ചോദിച്ചാല് എനിക്ക് പഠിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ പഠിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ അതിലേക്ക് തന്നെ ഞങ്ങൾ മാറിപ്പോയി. തീർച്ചയായും പാട്ട് എപ്പോഴും എന്റെ ലൈഫിലുണ്ട്. പാട്ടിലേക്ക് അതൊരു ജീവിതമാർഗ്ഗം ചിന്തിച്ചില്ല, അത് എന്റെ ഒരു തെറ്റാണ്.
0: സംഗീതം ഒരു ഹോബി ആയിട്ട് മാത്രം കൂടെ കൊണ്ട് നടക്കുന്നു അല്ലേ? കർണാടക സംഗീതം കേൾക്കുമ്പോൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ അല്ലേ? കാരണം നമ്മുടെ പഠിത്തത്തിന്റെ പ്രധാന ഭാഗമാണല്ലോ കേൾവിയും. കേൾവിയിലൂടെ മാത്രമല്ലേ നമ്മുടെ സംഗീതജ്ഞാനം വർദ്ധിക്കുള്ളൂ. അപ്പൊ സാധാരണ ഇപ്പൊ കേൾക്കണം എന്ന് തോന്നുമ്പോ ആരുടെ പാട്ടൊക്കെയാണ് കേൾക്കാറ് കർണാടക സംഗീതത്തില്?
1: ഞാൻ അങ്ങനെ കർണാടക സംഗീതം അങ്ങനെ അധികമായിട്ട് കേൾക്കാറില്ല. അമ്മ പഠിപ്പിക്കുന്നത് അമ്മയുടെ പാട്ടുകളൊക്കെയാണ് കേൾക്കാറ്. അമ്മക്ക് അമ്മ എപ്പോഴും പറയും അമ്മക്ക് ത്യാഗരാജ സ്വാമികളുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ അല്ലേ? ഞാൻ ചോദിച്ചത് ഏത് പാട്ടുകാരൻ അല്ലെങ്കിൽ ഏത് പാട്ടുകാരി അതാ ചോദിച്ചത്.
1: പാട്ടുകാരി തീർച്ചയായും ചിത്രാമയാണ് എന്റെ ഫേവറേറ്റ് പാട്ടുകാരി. ഞാൻ പുള്ളികാരത്തിന്റെ പാട്ട് എപ്പോഴും അതെന്നെ കേട്ടോണ്ടിരിക്കാറ്.
0: ഞാൻ ചോദിച്ചത് ഒരു പർട്ടിക്കുലർ കർണാട്ടിക് മ്യൂസിഷ്യൻ ആണെങ്കിൽ.
1: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ
0: ചിത്രാജി എന്ന് പറയുമ്പോ എല്ലാതരം കൃതികളും എല്ലാതരം സംഗീതവും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ദാസേട്ടനെ പോലെ തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ കർണാടക സംഗീതജ്ഞനിൽ ആരുടെ പേട്ടാ കേൾക്കാറ് എന്നാണ് ചോദിച്ചത്? എം എസ് സുബ്ലക്ഷ്മി. ഓക്കെ, പിന്നെ ഇപ്പുള്ള കർണാടക സംഗീതജ്ഞനില് ഇപ്പൊ ബോംബെ ജയശ്രീ കേട്ടിട്ടില്ലേ? ബോംബെ ജയശ്രീ ഉണ്ട്, നിത്യശ്രീ ഉണ്ട്, രഞ്ജിനി ഗായത്രി സിസ്റ്റേഴ്സ് ഉണ്ട്. നല്ല പാട്ടാണ് ഇപ്പോ. അതെ അതെ, ചെറുപ്പക്കാരിൽ വളരെ യങ്സ്റ്റേഴ്സ്. അപ്പൊ ഈ വർഷം അവർക്ക് പത്മ അവാർഡൊക്കെ കിട്ടി.

0: ഏത് രാഗത്തിനോടാണ് ഒരു കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്?
1: കല്യാണി രാഗം എനിക്ക്
0: കല്യാണി.
1: ഭയങ്കര ഇഷ്ടമാണ്.
0: ആ കല്യാണി എന്ന് പറയുമ്പോൾ ധാരാളം ഒരു സ്കോപ്പുള്ള രാഗമാണ് കല്യാണി അല്ലേ?
1: അതെ, നല്ല രസമാണ് അത് കേട്ടിരിക്കാനും. മോഹനരാഗവും
0: ഓക്കെ
1: അതേപോലെ നല്ലൊരു
0: ഓക്കെ.
1: രാഗമാണ്.
0: ഈ ഹിന്ദുസ്ഥാനി ടച്ചസ് ഉള്ള രാഗങ്ങൾ കേൾക്കാറുണ്ടോ കൃതികളോ?
1: എന്ത് അങ്ങനെ അങ്ങനെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് അധികം ഇരിക്കാറില്ല കേട്ടോ.
0: ആ ഞാനിത് പറയാൻ കാരണം, ഈ
1: ആ
0: ഇപ്പം നമ്മൾ കർണാടക സംഗീതത്തിൽ തന്നെ
1: ആ
0: ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ഉപയോഗിക്കുന്ന കൃതികളും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം കാപ്പി രാഗം, കാപ്പി, വൃന്ദാവന സാരംഗ, അങ്ങനെ തുടങ്ങിയ ചില ലൈറ്റർ രാഗങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ അതിന് ഭയങ്കര ഫീലുമാണ്. ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കുറച്ച് കർണാടക സംഗീതത്തിൻ്റെ അത്ര റിജിഡ് അല്ല അതിൻ്റെ നിയമാവലികൾ, കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുസ്ഥാനി ടച്ചസ് ഉള്ള കൃതികൾക്ക് ഭയങ്കര ഒരു ഒരു ഒരു ഫീല് അനുഭവപ്പെടാറുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇപ്പം എന്നെ തപം ചേരുന്ന കേൾക്കാറില്ലേ, ആ അത് കാപ്പി രാഗത്തിലുള്ളതാണല്ലോ, അതാണ് ചോദിച്ചത്. അതെ അതെ, അതുപോലുള്ള കൊച്ചു കൊച്ചു കൃതികൾ നമുക്ക് ധാരാളം കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ മറ്റ് സംഗീത ശാഖകൾ എങ്ങനെയാ? ലളിത സംഗീതമൊക്കെ കേൾക്കാറുണ്ടോ?
1: പിന്നെ സിനിമകളിലുള്ള പാട്ടുകളൊക്കെ

0: ലളിതഗാനങ്ങളെ കുറിച്ച് എന്താ അഭിപ്രായം? ലളിതഗാനങ്ങൾ സിനിമാപ്പാട്ടുകൾ
1: തീർച്ചയായും സ്കൂളിലൊക്കെ ഞാൻ ലളിതഗാനങ്ങൾ ആണല്ലോ കൂടുതൽ പാടുന്നത്.
0: അങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലളിതഗാനത്തിന്റെ നാല് പേര് പാടാവോ?
1: തീർച്ചയായും തീർച്ചയായും എന്തായാലും പറ.

0: ഗുഡ് ഗുഡ്, നന്നായിട്ട് വളരെ വളരെ ഭംഗിയായിട്ട് പാടി. നല്ല ഫീലുള്ള ശബ്ദമാണ്, പിന്നെ അതുപോലെ തന്നെ നല്ല ഭാവമുണ്ട്. പിന്നെ ആകാശവാണി കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
1: റേഡിയോ ഭയങ്കര കുറവാണ് കേൾക്കാറ്, പക്ഷെ ഞാൻ കേൾക്കാറുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴും അച്ഛനൊക്കെ നല്ലോണം കേൾക്കുന്ന ആളാ.
0: അതെല്ലേ, അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: വീട്ടിൽ വരുമ്പോ എന്താ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്.
0: അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ LIC ഏജന്റ് ആണ്, ഇവിടെ ഇവിടെ തൃശ്ശൂർ തന്നെ LIC ഏജൻസി ചെയ്യുന്നു.
0: വീട്ടില് അമ്മ അമ്മ പാട്ട് ടീച്ചറാണ്, മറ്റാരെങ്കിലും ഉണ്ടോ പാട്ടുമായിട്ട് ബന്ധമുള്ള?
1: വീട്ടിലില്ല, ഹരിപ്രിയ എന്നാണ് പേര്. ഹരി ഇപ്പൊ പുറത്തു പോയിക്കാണ്, ഡൽഹിയിലാണ്, ഒരു കോച്ചിങ്ങിന്റെ
0: ഭാഗമായിട്ട്. കാരണം നമുക്ക് ഈ സംഗീതം എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടേണ്ട ഒരു കാര്യമാണേ. അതാ ചോദിച്ചത്. അപ്പൊ ഒരു വീട്ടിലെ അമ്മ പാട്ട് ടീച്ചറാണെന്ന് പറയുമ്പോൾ മക്കൾക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ജനറ്റിക്കലായിട്ട് അത് ലഭിക്കും. അതാ പിന്നെ നമ്മളത് ജന്മസിദ്ധമായിട്ട് കിട്ടിയതുകൊണ്ട് മാത്രം പോരാ, നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു പ്രൊഫഷണൽ ആവണമെങ്കിൽ അതിന് വേണ്ട അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അല്ലേ. അപ്പം എന്തായാലും ഏത് ജോലിയാണെങ്കിലും സംഗീതം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ. അപ്പോ ഇനിയും ധാരാളം റേഡിയോ ഒക്കെ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക. ഏതായാലും സ്വരസംഗീതിക പ്രോഗ്രാമിലായിട്ട് പ്രോഗ്രാമിന് വേണ്ടി ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി കേട്ടോ.
1: ഓക്കെ,
0: എല്ലാ എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ K. ജയകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,230 രൂപയ്ക്കും പവന് 360 രൂപ കുറഞ്ഞ് 105,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

പ്രത്യേകറിയിപ്പ്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരങ്ങൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പ് വരുത്തേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന അഥവാ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനിടയിൽ ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ദുരന്ത സാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വയ്ക്കേണ്ടതുമാണ്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 അഥവാ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി രാവിലെ 11:50
0: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ, ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്തതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ VV രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
2: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും നാടിൻ്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയൂ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ 2 ഓഫീസുകളിലെ 900ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20 കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ്

0: നഗരസഭയ്ക്കുള്ളിലെ രണ്ട് വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ ഒരു എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
1: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100+ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാഖ തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുരഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 times.
1: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 lakh rupees ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 g MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങൾ ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും

0: നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെക്കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച്

സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെക്കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനനനിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത്, ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാന വശം ചിന്തിക്കേണ്ടത്, ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ, പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്ന് ഉപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ, ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്.
ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ

0: ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽപ്പ് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിൻ്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം

0: മീനുകളുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a road map to take us forward the next couple of years. This road map has been summarized in fact in a document which is being released along with the joint statement that the two prime ministers are issuing the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്.

0: അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: एक समय था जब हम अपनी अधिकांश डिफेंस नीड्स के लिए दूसरे देशों की ओर देखते थे. आज हम अपने ही शिपयार्ड्स में अपने ही देश के लोगों के हाथों से वारशिप बना रहे हैं और वह भी एक के बाद एक तेज रफ्तार से हम वारशिप बना रहे हैं.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24-ന് 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ.
3: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

ശ്രോതാക്കളെ നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഭാരതീയ സംസ്കാരത്തിന്റെ അമൂല്യമായ ഇതിഹാസമാണ് രാമായണം. മഹർഷി

ആത്മീകി രചിച്ച ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജീവിതത്തിലൂടെ സത്യം, ധർമ്മം, സ്നേഹം, ത്യാഗം, കരുണ, കടമ എന്നിവയുടെ മഹത്വം പഠിപ്പിക്കുകയും മാതാപിതാക്കളോടുള്ള ആദരവ്, സഹോദര സ്നേഹം, ദാമ്പത്യ വിശ്വാസം, നീതിയോടുള്ള പ്രതിബദ്ധത എന്നിവ ജീവിതത്തിൽ എത്ര പ്രധാനമാണെന്ന് വ്യക്തമാക്കുകയും എല്ലാവർക്കും പ്രചോദനവും മൂല്യബോധവും പകരുന്ന ഒരു നിത്യസന്ദേശവുമാണ്. ശ്രീരാമൻ മാതൃകാ പുരുഷനായി, സീതാദേവി പവിത്രതയുടെയും സഹനത്തിന്റെയും പ്രതീകമായി, ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും മാതൃകയായി, ഭരതൻ നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായി, ഹനുമാൻ അചഞ്ചലമായ ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. രാവണൻ വലിയ ജ്ഞാനിയും ശക്തനുമായിരുന്നെങ്കിലും അഹങ്കാരവും അധർമ്മവും ഒരാളെ എങ്ങനെ നാശത്തിലേക്ക് നയിക്കുമെന്നും രാമായണം കാണിച്ചു തരുന്നു. കേരളത്തിൽ കർക്കിടകമാസം രാമായണ മാസം എന്നറിയപ്പെടുന്നു. ഇതാ മറ്റൊരു രാമായണ മാസം കൂടി വന്നെത്താൻ സമയമായി. ഈ മാസത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്തുന്നത് ആത്മീയ ശാന്തിയും ഐക്യവും സൽചിന്തകളും വളർത്തുമെന്നും കരുതപ്പെടുന്നു. രാമായണത്തിന്റെ സന്ദേശങ്ങൾ വളരെ പ്രസക്തിയുള്ളതാണ്. സത്യവും ധർമ്മവും ഒരിക്കലും പരാജയപ്പെടില്ലെന്നും നന്മ എന്നും വിജയിക്കുമെന്നും എന്ന മഹത്തായ സന്ദേശവും നൽകുന്ന ഒരു ജീവിത ദർശനം തന്നെയാണ് രാമായണം. അങ്ങനെ രാമായണത്തിന്റെ വിശുദ്ധിയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ഒരു പിടി നല്ല ഗാനങ്ങൾ കോർത്തിണക്കി ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാലടിയിൽ നിന്നും നന്ദകിഷോർ. ആദ്യ ഗാനമിതാ, നാരായം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. രചന പി കെ ഗോപി, സംഗീതം ജോൺസൺ.

0: ഹലോ, ഇത്
1: ഹലോ.
0: നന്ദകിഷോറിന്റെ നമ്പറല്ലേ?
1: അതെ അതെ അതെ
0: ഇത് ആകാശവാണിയിൽ നിന്ന് വിളിക്കണേ, ഗാനമഞ്ജരിന്ന്.
1: നമസ്കാരം
0: നമസ്കാരം. ഒരു കത്ത് വെച്ച് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അമ്മമ്മയ്ക്കും പിന്നെ ആരാ അമ്മച്ചിക്കും വേണ്ടിട്ടാണ്. അപ്പൊ അമ്മമ്മ എന്ന് പറയണത് അമ്മയുടെ അമ്മ അല്ലേ? ആഹാ. പിന്നെ അമ്മച്ചി എന്ന്
1: പറയുന്നത് ഓ വിളിക്കാറുള്ളത്,
0: അങ്ങനെയാ വിളിക്കാം. അത് ശരി. രണ്ടുപേരും ഉണ്ടോ വീട്ടില്? ആഹാ, ശരി. പിന്നെ വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, അനിയത്തി, പിന്നെ
0: അമ്മമ്മയും. ശരി ശരി, ഓക്കെ. അച്ഛനും അമ്മയും ഒക്കെ എന്താ ചെയ്യണേ?
1: അച്ഛൻ റിട്ടയറായി, അമ്മ ഇപ്പോ സ്കൂൾ ടീച്ചറാണ്.
0: അമ്മ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്?
1: അമ്മ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്.
0: ആഹാ, ഓക്കെ. അനിയത്തി?
1: അനിയത്തി 10th പഠിക്കാണ് ഇപ്പൊ.
0: അത് ശരി. എവിടെ? കാലടിയിൽ തന്നെയാണ്? എറണാകുളത്ത് എവിടെയെങ്കിലും? കാലടിയിൽ തന്നെ പഠിക്കാണ്. ഓക്കെ. നന്ദകിഷോർ എനിക്ക് കത്തിൽ അയച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിനാ പഠിക്കണേന്ന്. ബി എ ഇംഗ്ലീഷ് ആണ്, ലിറ്ററേച്ചർ അല്ലേ? അപ്പൊ ഏത് വർഷമായി?
1: ഇപ്പൊ
0: ജോയിൻ ചെയ്തിട്ടേ ഉള്ളു. ഇപ്പൊ ക്ലാസ് തുടങ്ങി? ക്ലാസ് പോയി തുടങ്ങിയോ? എവിടെയാ? കാലടിയിലാണോ പഠിക്കണേ? നാഷണൽ കോളേജ് അല്ലേ? എങ്ങനെയുണ്ട് കോളേജില് പോയി തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട്?

0: സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല.
1: ശരി, എനിക്ക് തോന്നുന്നു ഈ അമ്മൂമ്മയും അച്ഛമ്മയും ഒക്കെ ഭയങ്കര അമ്മച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് അല്ലേ? എനിക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് തുടങ്ങിയിരിക്കണത് തന്നെ. ഓക്കെ, ആണോ? താങ്ക് യു. ഓ ശരി, താങ്ക് യു. ഈ അമ്മമ്മ വീട്ടില് എങ്ങനെയാ അമ്മമ്മ കാര്യങ്ങളൊക്കെ? കോളേജ് വിട്ട് വരുമ്പോഴേക്കും പേരക്കുട്ടിയെ നോക്കിയൊക്കെ ഇരിക്കോ
0: എന്തെങ്കിലും?
1: ഓ, നമുക്ക് ആ ഒരു കാഴ്ച വല്ലാത്തൊരു സന്തോഷം തരണ കാഴ്ച തന്നെയാ അല്ലേ? അതിനോളം എന്താ പറയാ, വിലമതിപ്പുള്ളൊരു വേറൊരു കാഴ്ച ഉണ്ടോന്ന് തന്നെ സംശയമാണ് അല്ലേ? നമുക്ക് പടി കടന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ എന്തേ ഇനി അങ്ങാനും ഒന്ന് കണ്ടില്ല വെച്ചാൽ നമുക്കൊരു ഒരു വിഷമാണ്. എന്ത് കാണാത്ത, ആ അതെ, ഇനി എന്താ കാണാത്തെ, വയ്യാവോ എന്നൊരു ടെൻഷൻ ഒക്കെ ആവും അല്ലേ? അമ്മമ്മ വീട്ടില് രാമായണൊക്കെ എങ്ങനെയാ പാരായണം
0: ചെയ്യാറുണ്ട്? എല്ലാ രാമായണ മാസം വായിക്കാറുണ്ട്.
1: ആണല്ലേ, കഴിഞ്ഞ വർഷമൊക്കെ വായിച്ചിട്ടുണ്ട്. ആ, അപ്പൊ ദാ രാമായണ മാസം ആവാറായി, തുടങ്ങാറായില്ലോ, വെള്ളിയാഴ്ച കർക്കിടക ഒന്നായി അല്ലേ? ശരി, അപ്പൊ അമ്മച്ചിയും വീട്ടിൽ തന്നെയാണോ ഉള്ളത്? അമ്മച്ചിയും വായിക്കോ? ഓക്കെ, ചെറുപ്പകാലം മുതലേ അപ്പൊ അമ്മമ്മയും അമ്മച്ചിയും ഒക്കെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തന്ന് രാമായണം ഒക്കെ കേൾപ്പിച്ച്
0: ഓരോരോ കഥകൾ പറയായിരുന്നു രാമായണം ഒക്കെ. എനിക്ക്
1: നമുക്ക് ഏറ്റവും വലിയൊരു സമ്പത്താണല്ലേ നമുക്ക്, എന്താ പറയാ, മുത്തശ്ശൻ അമ്മൂമ്മ എന്നൊക്കെ ഉണ്ടാവുക, അവരെ ഒപ്പമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. ശരി, പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ പഠിക്കണേന്ന് പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ പഠിക്കുകയാണ് അല്ലേ? അത് ശരി, ധാരാളം വായിക്കോ? ഇപ്പൊ വായിച്ചോണ്ടിരിക്കണ്ടോ ഏതെങ്കിലും പുസ്തകം?
0: ഇപ്പൊ മലയാളമാണ് വായിച്ചോണ്ടിരിക്കണേ.
1: ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതായത് ഏത് ജോണറിലുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് ഇഷ്ടം? പ്രോസ് ആണോ അതോ പോയട്രി ആണോ? നോവലും കവിതയൊക്കെ വായിക്കാനാണ് ഇഷ്ടം അല്ലേ? ഇപ്പൊ വായിച്ചതിൽ വെച്ചിട്ട് ഏത് പുസ്തകം ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ തോന്നിയിട്ടുള്ള ഏത് പുസ്തകം? എസ്കേപ്പ് ഒറ്റക്കാടിന്റെ. ഓ, അതാണ് ഇഷ്ടമായത്. ഓക്കെ ശരി, ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഇനിയിപ്പോ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ കോളേജിലെ ലൈബ്രറി ഉണ്ട്, ധാരാളം പുസ്തകങ്ങൾ വായിക്കാം അല്ലേ? ശരി, പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ പാട്ടുകൾ എഴുതിയിട്ട് ഉള്ളതില് ഒരുപാട് പഴയ പാട്ടുകളാണ്, കൊറേയും പഴയ പാട്ടുകളുണ്ട്. പഴയ പാട്ടുകളോടാണോ
0: ഇഷ്ടം?
1: വീട്ടില് അമ്മമ്മയും അമ്മച്ചിയൊക്കെ ആകാശവാണി ഒക്കെ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്.
1: അപ്പൊ അങ്ങനെ പഴയ പാട്ടുകളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ പാട്ടുകള് പാടുവോ നന്ദകിഷോർ? പാടുവോ? അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാലോ? ഓ, പാടൂ.
0: രാമായണ കിളി.

0: താങ്ക് യു.
1: ഓ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ കിഷോർ എനിക്ക് പറഞ്ഞത് ലളിതകാരാണ് അല്ലേ? ആകാശവാണിയുടെ
0: ലളിതഗാനം, സംഗീതം കൊടുത്ത പാട്ട്.
1: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലുള്ള ഒരു പാട്ട് തന്നെയാണിത്. ധാരാളം ആകാശവാണിയിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും
0: അല്ലേ?
1: കേട്ട് പഠിച്ചത് ആകാശവാണിയിലൂടെ
0: കേട്ടിട്ടാണോ?
1: എനിക്ക് തോന്നി
0: ഇത് പാടിയിട്ട്
1: വിടുകനാണല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോളേജിലൊക്കെ ഇനി പോയി തുടങ്ങുമ്പോ ധാരാളം പാട്ടൊക്കെ പാടി ഇങ്ങനെ ഷൈൻ ചെയ്യാനൊക്കെ പറ്റും. ശരി, എന്നിട്ട് വീട്ടിൽ വന്നിട്ട്

0: ആ കഥകളൊക്കെ അമ്മമ്മയുടെ അടുത്തും അമ്മച്ചിയുടെ അടുത്തൊക്കെ പറയണല്ലേ. ശരി, എന്തായാലും അമ്മമ്മയ്ക്കും അമ്മച്ചിക്കും വേണ്ടി കത്തയച്ചതിലും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നന്ദകിഷോർ. മിടുക്കനായിട്ട് പിന്നെന്താ, ഇനിയോ അയക്കോ, തുടർന്ന് അയക്കോ, തീർച്ചയായിട്ടും. ഓ അയക്കോ അയക്കോ, തീർച്ചയായിട്ടും
1: അയക്കും.
0: ഓ അയക്കും.
1: അതിപ്പോ
0: ധാരാളം കത്തുകൾ നമുക്ക് വരണ്ടല്ലോ, അപ്പൊ നമ്മള് പദങ്ങൾ നോക്കിയിട്ടും ഇനി ആരൊക്കെയാണ് ഉൾപ്പെടുത്താത്തത് അതെല്ലാം നോക്കിയിട്ടാണ് നമ്മള് ഓരോ ഗാനമഞ്ജരിയിലെയും പദം നോക്കുന്ന എടുക്കുന്നതും ഒപ്പം തന്നെ എന്താ പറയാ ശ്രോതാക്കൾ തിരഞ്ഞെടുക്കുന്നതും. അപ്പൊ അതിനടിസ്ഥാനത്തിൽ അയക്കിയിരിക്കുക. എന്തായാലും വീണ്ടും വീണ്ടും കത്തുകൾ അയക്കുക. അടുത്തൊരു ഗാനമഞ്ജരിയിൽ നമുക്ക് വീണ്ടും ഒരു ലളിതഗാനം അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര ഗാനോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒക്കെ കേൾക്കാൻ ഇടുണ്ടാവട്ടെ. ഓക്കെ ഓക്കെ, ശരി നന്ദകിഷോർ. ഓക്കെ, ഗാനമഞ്ജരിയിൽ ഇനി അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
3: വെള്ളി രാവിലെ 7:20.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജികർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്നത്തെ ഗാനമഞ്ജരിയിൽ രാമായണം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാലടിയിൽ നിന്നും നന്ദകിഷോർ. ഗാനമഞ്ജരിയിൽ ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്. ചിത്രം 10-ാം നിലയിലെ തീവണ്ടി.

കായലും കയറും. ഈ ചിത്രത്തിൽ എൻ വി ഹരിദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, സംഗീതം കെ വി മഹാദേവൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ രാമായണം എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കാലടിയിൽ നിന്നും നന്ദകിഷോർ. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി കിരഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9447072669 എന്ന നമ്പറിൽ അറിയിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9447072669. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാം. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരുപിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ് മഞ്ജുനാഥ ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാണ് വന്നത്.

0: അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ, അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും അന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോൾ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞു വന്നോ എന്തെങ്കിലും മറച്ചു വെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്നെന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗ് ആയ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സാർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ്, യു ആർ റൈറ്റ് സാർ.
0: ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സാർ.
0: ബൈ മഞ്ജു.

0: പേര് പറഞ്ഞപ്പോ തമിഴെന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ, സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
1: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
0: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
1: എന്താ?
0: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരൂ?
1: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
0: ഓ, ഞാൻ അന്ന.

0: ആ വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിൾ നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആ ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ളൊരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോൾ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏയ്, അതൊന്നും സാരമില്ല. ആ പിന്നെ ഒരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയിടം വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
1: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

അന്വേഷണം. തുടർ നാടകം 9-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 10-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: ഇപ്പോൾ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. രാമകൃഷ്ണരു മനകബന്ധുരു, തിലങ്ക് രാഗം, മിശ്ര ചാപ്പുതാളം, പുരന്ദരദാസരുടെ കൃതി.

0: ഇതുവരെ കേട്ടത് ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: സ്വരസാഗരം. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
6: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ആകാശവാണി തൃശൂർ. വനിതാ വേദി.
7: എല്ലാ വനിതാ വേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാ വേദിയിലേക്ക് സ്വാഗതം.
8: ആഘോഷങ്ങൾക്ക് മാധുര്യം പകരാൻ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു ഇന്ന് കേക്കുകൾ. എന്നാൽ കൃത്രിമ നിറങ്ങളും പഞ്ചസാരയും ചേർന്ന കേക്കുകൾ ആരോഗ്യത്തിന് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവിൽ ബേക്ക് ഫോർ ഹെൽത്ത് എന്ന ആശയം പ്രാബല്യത്തിലാക്കി ഷുഗർ ഫ്രീ കേക്കുകളും മില്ലറ്റ് കുക്കീസുമൊക്കെ തയ്യാറാക്കുന്ന ഹോം ബേക്കർ സ്നേഹ സിജോയുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ വനിതാ വേദിയിൽ.
7: പ്രിയപ്പെട്ട വനിതാ വേദി ശ്രോതാക്കളെ, മധുരം ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാകില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിൽ കേക്കും പേസ്ട്രീസും കുക്കീസുമൊക്കെയാണ് ഏറ്റവും ഇഷ്ടവും. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് കേക്കും പേസ്ട്രീസും കുക്കീസുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക എന്ന ദൗത്യം കൂടി ഇപ്പോൾ ചുമതലയായി മാറിയിരിക്കുന്നു. കോവിഡിന് ശേഷം ഒരുപാട് പേർ ഹോം ബേക്കിംഗ് രംഗത്തേക്ക് വന്നു. വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വിപണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പലരും നടത്താറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന

0: സ്നേഹ സിജോ. ഇതിൽ നിന്ന് വിഭിന്നയാകുന്നത് ബേക്ക് ഫോർ ഹെൽത്ത് എന്ന ഒരു കൺസെപ്റ്റ് ബേക്കിംഗ് രംഗത്ത് നടപ്പിലാക്കിയ വ്യക്തി ആണ് എന്നതിനാലാണ്. നമുക്ക് സ്നേഹയെ പരിചയപ്പെടാം. നമസ്കാരം.
1: നമസ്കാരം.
0: എല്ലാവർക്കും കേക്കുണ്ടാക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ അത് പഠിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല, ആഗ്രഹമുണ്ടെങ്കിലും അതിനനുസരിച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഒരുപാട് വീട്ടമ്മമാർ ബേക്കിംഗ് രംഗത്തേക്ക് വരികയും ആ സമയം ഒഴിവ് സമയം കിട്ടിയപ്പോൾ യൂട്യൂബിലും മറ്റും പഠിച്ച് അവർ ബേക്കിംഗ് തുടങ്ങുകയും പിന്നീട് അതൊരു പ്രൊഫഷനായിട്ട്, പാഷനിൽ നിന്ന് പ്രൊഫഷനാക്കി മാറ്റിയ ഒരുപാട് പേരുമുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വിഭിന്നയായി സ്നേഹം മാറുന്നത് ബേക്ക് ഫോർ ഹെൽത്ത്, ആരോഗ്യത്തിനായി ബേക്ക് ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് വനിതാവേദിയിൽ സ്നേഹയെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു ബേക്കിങ്ങിനോട് ഇഷ്ടം തോന്നിയത്? അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
1: 2026 നമ്മുടെ കൺസെപ്റ്റ് ബേക്ക് ഫോർ ഹെൽത്ത് ആണ്. ഞാൻ കോവിഡ് സമയത്താണ് ഈ ബേക്കിങ്ങിലേക്ക് വന്നത്. അതിന് മുൻപ് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സിംഗപ്പൂർ. അപ്പോൾ ഹസ്ബൻഡ് അവിടെ പോകുമ്പോൾ ആൾക്കും ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ബേക്കിങ് നമ്മുടെ ഇവിടെ തുടങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ആളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബേക്കിംഗ് രംഗത്തേക്ക് വന്നത്.
0: ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ബേക്കിംഗ് രംഗത്ത് തന്നെയാണോ, അത് എവിടെയാണുള്ളത്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ കോഴിക്കോടുണ്ട്, പിന്നെ തിരുവനന്തപുരം, മൈസൂർ.
0: ഇപ്പം ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. അവിടെ എന്ത് കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്?
1: ബേക്കിംഗ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കേക്ക് മാത്രം എന്നാണ് ഒരു ധാരണ. പക്ഷേ നമ്മൾ എല്ലാ ഐറ്റംസും, ബ്രെഡ് തൊട്ട് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും. കേക്ക് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ബേക്കിങ്ങിൽ എ ടു സെഡ് നമുക്ക് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് 1 മന്ത് കോഴ്സ് ഉണ്ട്.
0: അപ്പോൾ അവിടെ പഠിക്കുന്നവർക്ക് സർട്ടിഫിക്കേഷനൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
1: അവിടെ നമുക്ക് എസ്റ്റെക് കോളേജ്, സിംഗപ്പൂരിൻ്റെ എസ്റ്റെക് കോളേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ NSDC സർട്ടിഫിക്കറ്റും നമ്മൾ കൊടുക്കും,
0: കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ സർട്ടിഫിക്കറ്റോടെയാണ് പാസ്സാവുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സ്നേഹ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു, അവിടെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ എനിക്ക് കോഴ്സായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് പഠിക്കും.
0: പഠിച്ചിട്ട് പിന്നെ വീട്ടിലാണോ കേക്ക് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത്?
1: ആ വീട്ടിൽ, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് ഉണ്ടാക്കി തുടങ്ങിയത്. വീട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അന്ന് ഷുഗർ ആഡ് ആയിരുന്നു.
0: ബേക്കിങ്ങിൽ സാധാരണ ആൾക്കാർ കേക്ക് ഉണ്ടാക്കുന്നു. സ്നേഹ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ച് ബേക്ക് ഫോർ ഹെൽത്ത് എന്നൊരു കൺസെപ്റ്റിൽ ആരോഗ്യകരമായ കേക്കുകൾ, തീർച്ചയായിട്ടും മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിന് മധുരത്തിനോടൊരു ആർത്തി കൂടുതൽ കൂടിയാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്താ മനസ്സിൽ തോന്നാൻ കാരണം?
1: ഞാൻ നമ്മളെ കോലടിയിലെ ജിമ്മിലാണ് ഞാൻ പോയിരുന്നത്. അവിടെ പോയപ്പോൾ അവരാദ്യം പറഞ്ഞത് ഷുഗർ കട്ടാ പറഞ്ഞത്. അപ്പോൾ അവിടെ വരുന്നവരും നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഷുഗർ പേഷ്യൻസും ഉണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കേക്ക് കഴിക്കണം, അല്ലാത്തവർക്കും കഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്.
0: എത്ര വർഷമായി ഈ ഷുഗർ ഫ്രീ കേക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്?
1: ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം.
0: അപ്പോൾ ഈ ഷുഗർ ഫ്രീ കേക്കിന് ആവശ്യക്കാർ വളരെയധികം ഉണ്ടോ? എങ്ങനെയാണ് അവർ സ്നേഹയിലേക്ക് എത്താറുള്ളത്?
1: ഞാൻ മെയിനായിട്ട് ഇവിടെ ജിം അവിടെ തന്നെയാണ് കേക്ക് കൊടുത്തിരുന്നത്. പിന്നെ അവർ അവിടെയുള്ള കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടാണ് എനിക്ക് കസ്റ്റമേഴ്സ് വന്നിരുന്നത്.
0: ഈ കേക്ക്, സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്താണ് ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസം?
1: നമ്മൾ ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ സ്റ്റീവിയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ നമ്മൾ ഷുഗർ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല സ്പഞ്ചായിട്ട് കിട്ടും കേക്ക്, നമ്മൾ വായിലിടുമ്പോൾ അലിഞ്ഞു പോകും. പക്ഷേ സ്റ്റീവിയ കേക്കിൽ നമുക്ക് അത്രയും സ്പഞ്ച് കിട്ടില്ല. പക്ഷേ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. എല്ലാം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. ഫ്രൂട്ട് വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ചെയ്യാറ്. പക്ഷേ സ്റ്റീവിയ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്യില്ല. കാരണം നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം പോവും. അതുകൊണ്ട് ഫ്രൂട്ട് പഞ്ചാണ് ഞാൻ ഷുഗർ ഫ്രീ കേക്കിൽ ഉണ്ടാക്കാറ്.

0: അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാതരം ഫ്രൂട്ട്സും അത്തരം കേക്കുകളിൽ ഉപയോഗിക്കാമോ? സ്നേഹയുടേതായിട്ട്, സ്നേഹ ഇതുവരെ ഒരു സിഗ്നേച്ചറായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏതൊക്കെ ഫ്രൂട്ട് കേക്കുകളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്?
1: ഞാൻ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറി, കിവി, ഗ്രേപ്സ്, ഓറഞ്ച്, പിന്നെ മാംഗോ, പൈനാപ്പിൾ. അതിൽ മാംഗോ പൈനാപ്പിളും നല്ല പഴുത്തത് എടുക്കില്ല, കാരണം ഷുഗറുള്ളവർക്ക് ഷുഗർ ഷൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് എടുക്കാറുള്ളൂ.
0: ഇപ്പോൾ പലരും ഈ കാലറി മൂല്യം നോക്കിക്കൊണ്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ കേക്കുകൾക്ക് മറ്റേ കേക്കിൽ നിന്നും വ്യത്യസ്തമായി കാലറി കുറവാണോ, ഷുഗർ മാത്രമാണോ, അതോ കാലറിയും കുറവാണോ, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ?
1: അതിൽ നമുക്ക് മെയിനായിട്ട് ഷുഗർ ഉണ്ടാവില്ല, കാലറിയിൽ വ്യത്യാസമില്ല. പിന്നെ എല്ലാ എപ്പോഴും നമ്മൾ സന്തോഷം വരുമ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നോർമൽ കേക്കാകുമ്പോൾ കഴിക്കാൻ പറ്റാറില്ല, ഇതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഷുഗർ ഫ്രീ കേക്കിലേക്ക് വന്നത്.
0: ബേക്ക് ഫോർ ഹെൽത്ത് എന്നാണല്ലോ സ്നേഹ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ആശയം തന്നെയാണത്. അപ്പോൾ അത് കേക്കിൽ മാത്രമാണോ ഒതുങ്ങി നിൽക്കണേ, വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടോ?
1: ഞാൻ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, പിന്നെ മില്ലറ്റ് കുക്കീസ്, പിന്നെ എഗ്ലെസ് കേക്ക്, പിന്നെ ജാഗ്രി കുക്കീസ്, അത് ഞാൻ വീട്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ആളുകൾക്ക് അതിനോട് താല്പര്യം കുറവായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തിട്ടില്ല. വീട്ടിൽ ഞാൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും.
0: അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ്, അതിൻ്റെ രുചിയിൽ വല്ല വ്യത്യാസമുണ്ടോ? അത് ഹെൽത്ത് വൈസ് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്, പക്ഷേ രുചിയിലൊക്കെ എങ്ങനെയാണ്, മറ്റേ കുക്കീസിൻ്റെ ഒപ്പം തന്നെയാണോ നിൽക്കാറുള്ളത്?
1: അത് നമുക്ക് മറ്റു കുക്കീസിൻ്റെ പോലെയല്ല, നമുക്ക് ടേസ്റ്റ് വൈസ് കുറവായിരിക്കും. പിന്നെ വീറ്റ് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീറ്റ് നമ്മൾ ഗോതമ്പ് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും.
0: സ്വാദിൽ വളരെ മുൻപന്തിയിൽ നിന്നില്ലെങ്കിലും അത് ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണല്ലേ. ഇപ്പോൾ എഗ്ലെസ് കേക്ക് നോൺ വെജിറ്റേറിയൻ ഒരു തരത്തിലും കഴിക്കാത്ത, അതായത് എഗ് പോലും കഴിക്കാത്തവർക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും പലരും എഗ്ലെസ് കേക്ക് അന്വേഷിച്ച് നടക്കാറുണ്ട്. ഈ എഗ്ലെസ് കേക്കിന് എഗ്ഗിന് പകരമായിട്ട് ബൈൻഡിങ് ഏജൻ്റായിട്ട് എഗ്ഗാണല്ലോ സാധാരണ കേക്കിൽ, അപ്പോൾ എഗ്ഗിന് പകരം എന്താണ് ഉപയോഗിക്കാറ്?
1: എഗ്ഗിന് പകരം നമ്മൾ മിൽക്കും പിന്നെ ബേക്കിംഗ് സോഡ, ഈ രണ്ട് ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ ബീറ്റ് ചെയ്യേണ്ട, നമ്മൾ വിസ്ക് വെച്ചിട്ടാണ് ആ കേക്ക് ഉണ്ടാക്കുന്നത്.
0: സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ സോഴ്സ് ചെയ്യുമ്പോൾ അതിൽ തന്നെ വളരെയധികം വ്യത്യസ്ത തരത്തിലുള്ള, അതായത് ക്വാളിറ്റിയിൽ വളരെ വ്യത്യാസമുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ സ്നേഹ ഈ എങ്ങനെയാണ് ചേരുവകൾ തിരഞ്ഞെടുക്കാറുള്ളത്? സ്നേഹ തന്നെ പോയിട്ടാണോ തിരഞ്ഞെടുക്കാറ്, എങ്ങനെയാണത്?
1: ഞാൻ തന്നെ പോയിട്ടെടുക്കാറ്. ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഒക്കെ നാച്ചുറലായിട്ടുള്ള, ഇപ്പോൾ ഫ്രൂട്ട് ക്രഷ് ഉണ്ടാക്കണമെങ്കിൽ ഒറിജിനൽ ഫ്രൂട്ട് മേടിച്ച് അതിൻ്റെ ക്രഷ് ഞാൻ തന്നെ ഉണ്ടാക്കും. നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും, അതൊന്നും യൂസ് ചെയ്യാറില്ല.
0: അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, സ്നേഹയ്ക്ക് ഇഷ്ടമുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ഒന്ന് പറയാമോ? ഇപ്പോൾ സേ ഒരു അര കിലോ കേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കേക്ക് ഏതാ?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ ഫ്രൂട്ട് കേക്ക് തന്നെ ഉണ്ടാക്കാറ്.
0: ഫ്രൂട്ടിൽ ഏതാണ്?
1: ഫ്രൂട്ട് പഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
0: എല്ലാം മിക്സ് ചെയ്തിട്ട് പലതരം ഇപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫ്രൂട്ട് കേക്ക്, ഫ്രൂട്ട് പഞ്ച് അല്ലേ ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊന്ന് പറയാമോ? ചേരുവകൾ?
1: ചേരുവകൾ ഇപ്പോൾ സ്റ്റീവ് വെച്ചിട്ടുള്ള കേക്കാണെങ്കിൽ നമുക്ക് ഹാഫ് കെ ജി മാംഗോ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഹാഫ് കപ്പ് മൈദ, പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ 1/2 teaspoon ബേക്കിംഗ് സോഡ, 2 eggs. അതിൽ എഗ് ബീറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് വാനില എസൻസ് 1/2 teaspoon ഒഴിക്കണം. അത് ബീറ്റ് ചെയ്ത് നമ്മൾ നല്ല പഫി ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്യും. പിന്നെ 1/2 tablespoon മിൽക്ക് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ടേസ്റ്റ് വൈസിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നു. അത് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡേഴ്സ് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് സ്റ്റീവിയ മിക്സ് ചെയ്യുക.
0: അപ്പോൾ ആദ്യം ഇപ്പോൾ മൈദ എടുക്കുന്നു, ഒപ്പം
1: ബേക്കിംഗ് പൗഡർ
0: എടുക്കുന്നു, മിൽക്ക് പൗഡർ എടുക്കുന്നു, ഇതെല്ലാം അരിച്ച ശേഷം അതിലേക്ക് സ്റ്റീവിയ ചേർക്കുന്നു.
1: അല്ലല്ല, മൈദയും ബേക്കിംഗ് പൗഡറും മിൽക്ക് പൗഡറും കൂടിയിട്ട് നമ്മൾ അരിച്ചെടുക്കും. അരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യും. എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ പൗഡർ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പമാണ് സ്റ്റീവിയ ഇട്ട് മിക്സ് ചെയ്യുക. കാരണം സ്റ്റീവിയ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഫ്നെസ് വന്ന എഗ്ഗ്

0: താന്ന് പോവും. അതിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും സ്റ്റീവിയയ്ക്ക് എയർ ബബിൾസ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് പഫി ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗ് താന്നു പോവുക ചെയ്യാം.
1: അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അല്ലേ. അതിനുശേഷം
0: നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഞാൻ 1/2 kg ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്യാം.
1: ഓക്കെ, അപ്പൊ അത് ബേസ് റെഡിയായി. ഇനി അതിലേക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസും, വളരെ ഭംഗിയുള്ള കേക്കുകളാണല്ലോ സ്നേഹ പുറത്തേക്ക് എത്തിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: അതിലേക്ക് ഞാൻ മാംഗോ നമ്മൾ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് സ്റ്റീവിയ ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കും. സ്റ്റീവിയ ഇട്ടിട്ടാണ് ആ സിറപ്പ് ഉണ്ടാക്കുന്നത്.
1: അതെങ്ങനെയാണ് ഉണ്ടാക്കാറ്?
0: സിറപ്പ് ഉണ്ടാക്കുന്നത് 1/2 cup വെള്ളമെടുത്ത് അതിലേക്ക് ഒരു 1/2 tablespoon സ്റ്റീവിയ അടയും. അത് തിളച്ചതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മാംഗോ ഇടും. അത് മാംഗോ ഇട്ട് നമ്മൾ വെച്ചിട്ട് ആ സിറപ്പ് എടുത്തിട്ടാണ് സോക്ക് ചെയ്യുക. അത് അരിച്ചെടുത്തിട്ട് ആ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കേക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ വിപ്പിംഗ് ക്രീം ആവശ്യമാണ്. അത് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്ത് വരണ കാരണം വിപ്പിംഗ് ക്രീമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇട്ട് അതിലേക്ക് നമ്മൾ ഈ മാംഗോ ഫില്ല് ചെയ്യും. മാംഗോ ഇട്ട് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ലെയർ കംപ്ലീറ്റ് ചെയ്യും.
1: അപ്പോൾ അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ആവും. അപ്പോൾ ഒരുപാട് ശ്രദ്ധയും സമയവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം ഈ കേക്ക് നിർമ്മാണത്തിലൂടെ ലഭിക്കുന്നുണ്ടോ? അപ്പോൾ പലപ്പോഴും പല വീട്ടമ്മമാരും വീട്ടിലുണ്ടാക്കി പിന്നെ പുറത്തേക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു തീർച്ചയായിട്ടും ഒരു ഇൻകംന്നും കൂടി ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരോട് അതിനുള്ളൊരു പ്രതിഫലം കിട്ടുന്നുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഞാൻ പ്രതിഫലം അങ്ങനെ ഞാൻ നോക്കാറില്ല. ഞാൻ കഴിക്കുന്നവർക്ക് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അതാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. നമ്മൾ വീട്ടിൽ ഹെൽത്ത് വൈസ് നമ്മൾ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നു.
1: അപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കാത്തതും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ ഈ മില്ലറ്റ് കുക്കീസിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ മില്ലറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുള്ളത്?
0: നമുക്ക് ഏത് തരം മില്ലറ്റ് വെച്ചും കുക്കീസ് ഉണ്ടാക്കാം. ഞാൻ മെയിനായിട്ട് ഓട്സ് വെച്ചിട്ടാണ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുള്ളത്.
1: പലപ്പോഴും വീട്ടിലെ ബേക്ക് ചെയ്യുന്നവർക്ക് OTG വേണോ അതോ വേറെ ഏതെങ്കിലും എക്യുപ്മെൻ്റ്, അതായത് ഇപ്പോൾ മൈക്രോവേവിൻ്റെ കൂടെ തന്നെ ഓവനുള്ള തരത്തിലുള്ളത് വേണോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് നിർമ്മാണം, അത് വീട്ടിലുള്ളവർക്ക് മാത്രമായിട്ടല്ല പുറത്തേക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ബേക്കിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേക്ക്സ് അത് പൊന്തിയിട്ട് നടുഭാഗം താഴ്ന്നു പോകാൻ ഇടയുണ്ട്, അരിക് കരിഞ്ഞു പോവാറുണ്ട്, അങ്ങനെ. അപ്പോൾ എന്തൊക്കെയാണ് ബേക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സാണ്? ഇപ്പോൾ ബീറ്റർ മുതൽ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണമല്ലോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അത് നമ്മൾ ഓവർ ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നടുവ് പൊന്തി പോവും, പിന്നെ ക്രാക്ക് വീഴും. അതൊക്കെ ഓവർ ബീറ്റ് ആകുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് ലാസ്റ്റാണത് റെഡി ആവുള്ളൂ. ആദ്യമൊക്കെ എൻഡി അങ്ങനെ തന്നെ വന്നിരുന്നത്, പിന്നെ നമ്മൾ അതിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് OTG ഓവനാണ്. പിന്നെ സാധാരണ ഓവനിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റാറില്ല. പിന്നെ സ്റ്റൗ ടോപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചൂട് കൂടിപ്പോവും, പിന്നെ സൈഡിൽ നിന്ന് നമുക്ക് ചൂട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടിഭാഗം ചിലപ്പോൾ ചെറിയൊരു കരിയൽ വരും. അപ്പോൾ അത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ച് നിൽക്കണം. അത് ആയോ ആയോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. അത് ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പൊന്തി വന്നത് താന്നു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് ടൈം വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ടൈം നമുക്ക് അറിയാം. ആ ടൈമിന് ശേഷമേ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ.
1: അപ്പോൾ ഇപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്യാസ്കെറ്റ് ഊരി വെച്ചിട്ടാണോ ചെയ്യുക, അതുപോലെ അടിയിൽ മണലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണോ ചെയ്യുക, അതൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ കുക്കറിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ ഞാൻ അടിയിലൊന്നും ഇടാറില്ല. നമ്മൾ ഓൾറെഡി മറ്റേ സ്റ്റാൻഡ് പോലെ ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വയ്ക്കാറ്. ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ എല്ലാം നമ്മൾ ബീറ്റ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷേ ഷുഗർ ഫ്രീ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പഫ്നെസ് കിട്ടും. പക്ഷേ ഷുഗർ ഫ്രീ ഈ സ്റ്റീവിയ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പഫ്നെസ് കുറയും. അപ്പം നമ്മൾ അതനുസരിച്ച് ഞാൻ ഷെഫ്മാരോടും അവരുടെ അടുത്തും ചോദിച്ച് സംശയം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്.

0: അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ ബേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻ്റാണ് ബീറ്റർ. ഇപ്പോൾ ചിലതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യണത് ഒരു പ്രോഡക്റ്റ് മറ്റേതിലേക്ക് ഫോൾഡ് ചെയ്താൽ വിപരീതമായിട്ടുള്ള ഫലം കിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബീറ്റർ, ബീറ്ററിൻ്റെ സ്പീഡ്, അത് എങ്ങനെ ഉപയോഗിക്കണം, അതേക്കുറിച്ചൊന്ന് പറയാമോ?
1: നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. എഗ്ഗ് ബീറ്റ് ചെയ്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പഫ്നെസ് കറക്റ്റായിട്ട്, പിന്നെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിടണം. ഓയിലിട്ടിട്ട് ഒരിക്കലും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ, നമ്മൾ പൗഡർ മൈദ നമ്മൾ മിക്സ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു വളരെ സ്പീഡിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്രാക്കും, അതായത് കേക്ക് പൊന്തില്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് വരാറുണ്ട്.
0: ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഷെഫിൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എൻ പ്രോഡക്റ്റ് കുറേ കൂടെ പെർഫെക്റ്റ് ആവും. നമ്മൾ ആ ഒരു ജോലി ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാമല്ലേ.
1: നമ്മളെല്ലാവരും വിചാരിക്കും യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുകയാണെങ്കിൽ വീട്ടിൽ നമ്മൾ 10 പ്രാവശ്യം ചെയ്യുന്ന കാര്യം അവിടെ പോയിട്ട് ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മതി.
0: എപ്പോഴെങ്കിലും ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി ഇത്രയും നല്ല റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ എപ്പോഴെങ്കിലും ഇത് കുട്ടികളെ, അതായത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരു ബിസിനസ് ഉള്ളപ്പോൾ അവിടെ പഠിപ്പിക്കാൻ പോകണമെന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: പഠിപ്പിക്കാൻ പോകണമെന്ന് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ടീച്ചിങ്ങിനോട് അത്ര ഒരു താല്പര്യമില്ല. പക്ഷെ എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതെന്താ അങ്ങനെ വരണേ, ക്രാക്ക് വീണു, അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യും.
0: വീട്ടിലുള്ളവരുടെ ഒരു സഹകരണം, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, അവർ ഈ ഒരു ബേക്കിങ്ങിനെ എങ്ങനെയാണ് കാണുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: വീട്ടിൽ ഹസ്ബൻഡ്, മമ്മി, എനിക്ക് 4 മക്കളുണ്ട്. അവരെല്ലാവരും സപ്പോർട്ടീവാണ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും മോനുണ്ട്, അപ്പോൾ എനിക്ക് പുറത്തേക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിലൊന്നും വന്നിട്ട് തുടർന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പരമാവധി അവരില്ലാത്ത സമയത്താണ് ഞാനത് ചെയ്യാറുള്ളൂ. എന്നാലാണ് നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
0: അപ്പോൾ ഈ കേക്ക് നിർമ്മാണത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഹെൽത്തി ബേക്കിംഗ് എന്ന സംരംഭം എന്ന ആശയം പ്രാവർത്തികമാക്കണം എന്നൊക്കെ തോന്നുന്ന വനിതകളോട് ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് പറയാനുള്ളത്?
1: എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ബേക്കിങ്. പക്ഷേ നമ്മളതിന് വേണ്ടി ക്ഷമയോടുകൂടി നമ്മളത് ചെയ്യണം. നമ്മൾ ഇപ്പം തന്നെ ആക്കിയിട്ട് ഇപ്പം തന്നെ അത് ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടില്ല. നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലാണ് അതിനൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. നല്ല ക്ഷമയോടുകൂടി കുറേ നമ്മൾ ഐഡിയകൾ, കുറേ നല്ല ഐഡിയ വേണം. ഐഡിയയോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെ ഭംഗിയാക്കാമെന്ന് കുറേ ചിന്തിച്ച്, ഇപ്പം ഞാനൊക്കെ ഒരു കേക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞാനത് എന്ത് ഡിസൈൻ കൊടുക്കണം എന്നാണ് ആദ്യം ആലോചിക്കുക. അതുണ്ടാക്കുന്ന ഓക്കെ ബേസും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അതിലെ ഡിസൈനും കാര്യങ്ങളും കുറേ ചിന്തിച്ച് അത് അവർക്കിഷ്ടപ്പെട്ട, പിന്നെ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കോ എന്ന് പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ അത് ലുക്കിലും ഭംഗി വേണം, പിന്നെ കഴിക്കുമ്പോഴും ടേസ്റ്റ് വേണം. അപ്പോൾ അത് എങ്ങനെ ഭംഗിയാക്കാമെന്ന് അത്രയും നമ്മൾ ആലോചിച്ച് അത് ഞാൻ ഭംഗിയാക്കി കൊടുക്കാറുണ്ട്.
0: പ്രത്യേക തീമുകളിൽ അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ?
1: ഉണ്ട്. അത് എനിക്ക് മെസ്സി തീമിൽ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റേ അനിമൽ കിങ്ഡത്തിൻ്റെ തീമിൽ വന്നിട്ടുണ്ട്. പിന്നെ JCB വെച്ചിട്ട് മറ്റേ പിള്ളേർക്ക്, പിന്നെ സ്പൈഡർമാൻ തീമിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതനുസരിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട്.
0: ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എത്ര സമയമെടുക്കും?
1: ഒരു കേക്ക് ഉണ്ടാക്കാൻ അതിൻ്റെ ബേസ് തൊട്ട് എൻഡ് വരെ ഒരു ദിവസം ഫുള്ള് നിൽക്കും. അത് ഞാൻ ബേസ് ഞാൻ ഇന്നുണ്ടാക്കിയ, അതായത് ക്രം കോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ കോട്ട് പിറ്റേ ദിവസം ചെയ്യുള്ളൂ. അപ്പോഴേക്കും അത് സെറ്റാവും. അതായത് ഇന്ന് ക്രം കോട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഫൈനൽ കോട്ട് ചെയ്യുക.
0: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തെ പൂർണ്ണ അധ്വാനം കൊടുത്തിട്ടാണ് ഒരു കേക്ക്

0: ഉപഭോക്താവിൻ്റെ അടുത്ത് എത്തുന്നത് അല്ലേ. ബേക്ക് ഫോർ ഹെൽത്ത് എന്ന ആശയം കൂടുതൽ വിപുലമാകട്ടെ, കൂടുതൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ജനങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന പ്രൊഡക്ട്സുമായിട്ട് എത്താൻ പറ്റട്ടെ എന്നാശംസിക്കുകയാണ് വനിതാവേദി.
1: ഷുഗർ ഫ്രീ കേക്കുകളും മില്ലറ്റ് കുക്കീസുമൊക്കെ തയ്യാറാക്കുന്ന ഹോം ബേക്കർ സ്നേഹ സിജോയുമായി YS പൗർണമി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. വനിതാവേദിയിൽ അവസാനമായി ഒരു ലളിതഗാനം കേൾക്കാം.

0: ലളിത ഗാനമാണ് കേട്ടത്.
1: നിർവഹണം YS പൗർണമി, നിർവഹണ സഹായം വിനിത മനമൽ.
0: വനിതാവേദി സമാപിക്കുന്നു.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യെസ് ബോസ് എന്ന ചിത്രത്തിൽ അഭിജീത് പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കാശ്മീരം, ഗായിക ചിത്ര. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ.

വരികൾ മധു വാസുദേവൻ, സംഗീതം ഔസേപ്പച്ചൻ, ഗായിക വൈക്കം വിജയലക്ഷ്മി, ചിത്രം നടൻ.

ചിത്രം തട്ടത്തിൻ മറയത്ത്, ഗായകൻ വിനീത് ശ്രീനിവാസൻ. അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഷാൻ റഹ്മാൻ.

യൂറോപ്യൻ ഫുട്ബോളിന്റെ കരുത്തുറ്റ മുഖങ്ങളായ രണ്ട് ലോക ചാമ്പ്യന്മാർ തമ്മിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ തേടി നേരംഗത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിഫൈനലിൽ കടന്നതിന് പിന്നാലെ ബെൽജിയൻ വെല്ലുവിളി മറികടന്ന് സ്പെയിനും അവസാന നാലിലെത്തി. ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ലാ റോജാസിന്റെ വിജയം. 88-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി വിജയ ഗോൾ നേടി സൂപ്പർ സംഭായി മാറിയ മൈക്കൽ മെറിനോയാണ് സ്പാനിഷ് പടയുടെ വിജയശില്പി. ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത ചെമ്പടയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ബെൽജിയൻസ് വിള്ളൽ വീഴ്ത്തുന്നതിനും മത്സരം സാക്ഷിയായി. കളിയുടെ തുടക്കം മുതൽ പന്തടക്കത്തിലും നീക്കങ്ങളിലും സ്പെയിനായിരുന്നു മുന്നിൽ. 30-ാം മിനിറ്റിൽ ലമിൻ യമാലും പെഡ്രോ പെറോയും ചേർന്ന് നടത്തിയ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ഡാനി ഓൾമോ തൊടുത്ത ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടുവ തടുത്തു. എന്നാൽ റീബൗണ്ടായി വന്ന പന്ത് മനോഹരമായി വലയിലെത്തിച്ച് ഫാബിയൻ റൂയിസ് സ്പെയിനിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതോടെ ബെൽജിയം ഉണർന്നു. അവർ മികച്ച പ്രത്യാക്രമണങ്ങൾ നടത്തി. 41-ാം മിനിറ്റിൽ കെവിൻ ഡിബ്രൂയിനും ലിയാൻഡ്രോ ട്രൊസാഡയും ചേർന്ന് മെനഞ്ഞ സെറ്റ് പീസ് നീക്കത്തിനൊടുവിൽ തിമോത്തി കസ്റ്റിയാന നൽകിയ ക്രോസ് ഷാർല ഡി കെറ്റലാറെ തകർപ്പൻ ഹെഡറിലൂടെ വലയിലാക്കി. ഈ ഗോളോടെ സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോന്റെ ലോകകപ്പിലെ 650 മിനിറ്റ് നീണ്ട ക്ലീൻ ഷീറ്റ് റെക്കോർഡ് അവസാനിച്ചു. ആദ്യ പകുതി 1-1 സമനിലയിൽ. രണ്ടാം പകുതിയിൽ ബെൽജിയത്തിന് തിരിച്ചടിയേറ്റു. മികച്ച സേവുകളുമായി തിളങ്ങിയ ഗോളി തിബോ കോർട്ടുവ 73-ാം മിനിറ്റിൽ പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ തന്ത്രം ഫലിച്ചു. പകരക്കാരനായി കളത്തിലിറങ്ങിയ മെറീനോ 88-ാം മിനിറ്റിൽ ബോക്സിനുള്ളിലെ മികച്ച അവസരം ഗോളാക്കി മാറ്റി സ്പെയിനിന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തു. പെഡ്രിയുടെ അളന്നുമുറിച്ച പാസിൽ പൗ കുർബാസി തൊട്ടടുത്ത ഷോട്ട് പകരക്കാരൻ കീപ്പർ സെൻ ലെമൻസ് തടുത്തിട്ടു. റീബൗണ്ട് ചെയ്ത പന്ത് മെറീനോ വലയിലേക്കടിച്ചു. യൂറോകപ്പിലും സ്പെയിനിലും രക്ഷകനായിരുന്നു മെറീനോ. റോഡ്രി, റൂയിസ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര കളി നിയന്ത്രിച്ചപ്പോൾ ഡിബ്രൂയിൻ നയിച്ച ബെൽജിയം പ്രത്യാക്രമണങ്ങളിലൂടെയാണ് ഭീഷണി ഉയർത്തിയത്. ബെൽജിയം പ്രതിരോധത്തെ വലത് വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിയ യമാൽ കളിയിലെ മികച്ച താരമായി. ബെൽജിയൻ വെറ്ററൻ താരങ്ങളായ ഡിബ്രൂയിൻ, റൊമേലു ലുക്കാക്കു തുടങ്ങിയവരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി പാതിവഴിയിൽ അവസാനിച്ചു. 2010-ൽ ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് സ്പെയിൻ സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. യൂറോ 2024 സെമി

ഫൈനലിൽ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. അതിനാൽ ലോകകപ്പ് സെമി ഫ്രാൻസിന് ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാണ്. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിലെത്തുന്ന 3-ാമത്തെ ടീമിനെ ഇന്നറിയാം. യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് ഇക്കുറി കറുത്ത കുതിരകളായി മാറിയ നോർവെയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രീ ക്വാർട്ടറിൽ 2-ാം പകുതിയുടെ ഭൂരിഭാഗം സമയവും 10 പേരുമായി കളിച്ചിട്ടും മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ 3-2 തോൽപ്പിച്ചാണ് തോമസ് ടുഷേൽ പരിശീലിപ്പിക്കുന്ന ഇംഗ്ലണ്ടിന്റെ വരവ്. 5 വട്ടം ജേതാക്കളായ ബ്രസീലിനെ 1-2 അട്ടിമറിച്ച് ചരിത്രത്തിലാദ്യമായി ക്വാർട്ടറിലെത്തിയ ആശ്വാസത്തിലാണ് നോർവെ. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഹാരി കെയ്നിന്റെയും ചിറകുകളിലേറിയാണ് ഇംഗ്ലീഷ് കുതിപ്പെങ്കിൽ ഗോളടി വീരൻ എർലിംഗ് ഹാളണ്ടിന്റെയും നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും മിന്നും ഫോം നോർവീജിയൻസിന് കരുത്താണ്. പ്രതിരോധ താരം ജാരൽ ക്വാൻസ ചുവപ്പ് കാർഡ് കാരണം സസ്പെൻഷനിലായതിനാൽ ഇന്ന് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കില്ല. ഇരു ടീമുകളും ഇതുവരെ 12 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7 ജയങ്ങളുമായി ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. നോർവെ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 3-1 സമനിലയിലായി. ലോകകപ്പിലെ ഏറ്റവും മികച്ച 2 സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഈ മത്സരം. ഗോൾഡൻ ബൂട്ട് റേസിൽ 7 ഗോളുമായി ഹാളണ്ടും 6 ഗോളുമായി കെയ്നും കിലിയൻ എംബാപ്പയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടുപിന്നിലുണ്ട്. ഈ മത്സരത്തിലെ വിജയികൾ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിലെ വിജയികളെയായിരിക്കും സെമിയിൽ നേരിടുക. ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ക്വാർട്ടറിലെത്തിയ അർജന്റീനയ്ക്ക് സെമിഫൈനലിനരികിൽ സ്വിസ് വെല്ലുവിളി. ഇന്ത്യൻ സമയം 6:30 അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ഉയർത്തുന്ന പ്രതിരോധത്തെയും തന്ത്രങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിയ പ്രീ ക്വാർട്ടറിൽ ലാറ്റിനമേരിക്കൻ ശക്തികളായ കൊളംബിയയെ മറികടന്നാണ് സ്വിസ് ടീം തങ്ങളുടെ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത്. സൂപ്പർ താരവും നായകനുമായ ലയണൽ മെസ്സിയുടെ മികവിലാണ് അർജന്റീന ടൂർണമെന്റിൽ മുന്നേറുന്നത്. ഈ ലോകകപ്പിൽ ഇതിനകം 8 ഗോളുകൾ മെസ്സി നേടിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക ജയങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന നോക്കൌട്ട് ഘട്ടത്തിൽ കാമ്പോ വെർദേയ്ക്കും ഈജിപ്തിനുമെതിരെ വിയർത്താണ് ജയിച്ചത്. 2-3 ഗോളിനായിരുന്നു 2 കളികളിലും ലോക ചാമ്പ്യന്മാരുടെ ജയം. നവാഗതരായ കാമ്പോ വെർദെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. ഈജിപ്തിനോട് 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അവസാന ഘട്ടത്തിൽ 3-1 തിരിച്ചടിച്ച് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി അർജന്റീന. ഈജിപ്തിനെതിരെ നേടിയ വിജയവുമായി ബന്ധപ്പെട്ട് റഫറിയിങ് തീരുമാനങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മികച്ച പന്തടക്കവും ശക്തമായ പ്രതിരോധവും കൊണ്ട് ഏത് വമ്പന്മാരെയും പൂട്ടാൻ കെൽപ്പുള്ളവരാണ് സ്വിറ്റ്സർലാൻഡ്. കഴിഞ്ഞ മത്സരങ്ങളിൽ അർജന്റീനയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ ദൃശ്യമായെന്നും അവരെ തോൽപ്പിക്കാൻ സ്വിസ് ടീമിന് സാധിക്കുമെന്നും സ്വിറ്റ്സർലാൻഡ് പരിശീലകൻ മുറാത്ത് യാക്കിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മെസ്സിയെ പൂട്ടാൻ സ്വിസ് പ്രതിരോധ നിരയിലെ പരിചയസമ്പന്നരായ റിക്കാർഡോ റോഡ്രിഗസ് ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. മധ്യനിരയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സ്വിസ് നായകൻ ഗ്രാനിറ്റ് ഷാക്കയും അർജന്റീനയുടെ മധ്യനിര തന്ത്രജ്ഞരും തമ്മിലുള്ള പോരും നിർണായകമാകും. ലയണൽ സ്കലോണിയുടെ ആവനാഴിയിൽ സ്വിസ് അപരാജിത യാത്രയ്ക്ക് വിരാമമിടാനുള്ള അസ്ത്രങ്ങളുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇരു ടീമും 7 വട്ടം മുഖാമുഖം വന്നപ്പോൾ ഒരിക്കൽ പോലും അർജന്റീനയെ തോൽപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡിനായിട്ടില്ല. 2026 ഫിഫ ലോകകപ്പിൽ റഫറിംഗുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വ്യാപക വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും പിന്നാലെ ടൂർണമെന്റിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിൽ ഫിഫ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി. മത്സരങ്ങൾ തടസ്സമില്ലാതെ കൂടുതൽ കൃത്യതയോടെ നടത്തുന്നതിനാണ് VAR പുതിയ പരിഷ്കരണങ്ങൾ. മത്സരം നടക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിലും പ്രധാന VAR ഒഫീഷ്യലിനെയും റിസർവ് ഒഫീഷ്യലിനെയും നേരിട്ട് നിയോഗിച്ചു. ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം മുതൽ പുതിയ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ടൂർണമെന്റിൽ ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെയും പ്രീ ക്വാർട്ടറിലെയും എല്ലാ മത്സരങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഡാളസിലുള്ള ഫിഫയുടെ സെൻട്രൽ വീഡിയോ ഓപ്പറേഷൻ റൂമിൽ നിന്നായിരുന്നു. ഡാളസിലെ പ്രധാന ഹബ്ബും സ്റ്റേഡിയത്തിലെ റഫറിയും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തിലോ ആശയവിനിമയത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാത്രമേ സ്റ്റേഡിയത്തിലുള്ള ബാക്കപ്പ് VAR ടീം ഇടപെടുകയുള്ളൂ. സാങ്കേതിക തകരാറുകൾ മൂലം VAR സഹായമില്ലാതെ മത്സരങ്ങൾ തുടരേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതുവരെയുള്ള വലിയ സമയനഷ്ടം തടയാനും ഇത് സഹായിക്കും. മാറ്റങ്ങൾ VAR പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീ ക്വാർട്ടറിൽ നോർവെയോട് തോറ്റ് പുറത്തായതിന് ബ്രസീലിയൻ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ ആരാധകരോട് മാപ്പ് ചോദിച്ചു. ടൂർണമെന്റിലെ ഈ തിരിച്ചടിയിൽ വേദനയുണ്ടെന്ന് താരം വ്യക്തമാക്കി. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ നിന്ന് ഇത്ര നേരത്തെ പുറത്താകേണ്ടി വന്നതിൽ വലിയ നിരാശയുണ്ട്. തങ്ങൾക്ക് ഇതിലും മികച്ച രീതിയിൽ മുന്നേറാൻ കരുത്തുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു.
ബ്രസീലിനായി കളിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണെന്നും ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ താൻ തുടർന്നും പോരാടുമെന്നും വിനി ആരാധകർക്ക് ഉറപ്പു നൽകി.

0: കൽപ്പന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ. ചിത്രം ഗ്രാമഫോൺ. യേശുദാസും സുജാത മോഹനും പാടിയത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സമയം 5 മണി, കേൾക്കാം
2: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ.
3: രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏകാ സമാലോചന. രാമായണമിതി നാമശ്രവണേന സർവൈരാദൃതം സർവമനോരഞ്ജകം പ്രാചേതസ പ്രണീതം രാമായണമേവ സർവേഷാം സ്മൃതിമണ്ഡലം സമാശ്രിഷ്യത. സാർവകാലികം സാർവലൗകികം വിശ്വോത്തരം ചൈതദ്വാങ്മയം ലോകേസ്മിൻ സമേഷാം ചിന്തകാനാം ക്രാന്തദർശിനാം കവീശ്വരാണാം വാഗ്ദേവതാ വരപ്രസാദേന അനുഗ്രഹീതാനാം കലാകാരാണാം സർവോപരി സാധാരണാനാഞ്ച സ്വസ്വരംഗേഷു നിരതശയം സ്വാധീനമതനോത്. അതേവ സി രാജഗോപാലാചാര്യണ പ്രോക്തം. ഇൻഡീഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദീസ് ഇതിഹാസാസ് ദ രാമായണ ആൻഡ് ദ മഹാഭാരതാസ് ഹാസ് ഹവ് കം ടു ബി റോ മെറ്റീരിയൽസ് ഫോർ ദ വർക്ക്സ് ഓഫ് ന്യൂമറസ് പോയറ്റ്സ് ആൻഡ് സെയിൻസ് ദാറ്റ് കെയിം ലേറ്റർ ടു റൈറ്റ് ഡ്രാമാസ് ആൻഡ് സിംഗ് പോയംസ് ആൻഡ് ഹിംസ് ടു കീപ് ദ നേഷൻ ഇൻ ദ സ്ട്രെയ്റ്റ് പാത്സ് സദുപദേശഹായവ കാവ്യസ്യ പരമോധർമ്മ ഭാരതീയാന സജ ഉത്തമാഭ്യുദയ അധമ വിനിപാത പ്രതിപാദനേനൈവ കവിഭിഃ ആവിഷ്ക്രിയത. അത്ര രാമായണേ കോന്നസ്മിൻ സാമ്പ്രതൻ ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ഇതി മഹർഷേഹ പ്രശ്നേന ലോകാനാം മാർഗദർശക അനന്വയമഹിമാവാൻ ധീരോദാത്ത കശ്ചന മഹാപുരുഷ ഏവ ഭവേത് സ്വപ്രണീതസ്യ മഹാകാവ്യസ്യ നായക ഇതി ദൃഢനിശ്ചയ ഏവ കഥാനായകത്വേന ശ്രീരാമം അവതാരയിതും ഋഷീശ്വരമേനം പ്രാചോദയത്. അത ഏവ കാവ്യസ്മിൻ നായകത്വേന ഉപവർണിതേ ശ്രീരാമേ മനുഷ്യസഹജം ശക്തി ദൗർബല്യാനാം ആധിക്യം ന്യൂനത്വം ച ദരീദൃശ്യതേ. ധർമ്മഃ ത്യാഗഃ സത്യം ദയ പിതൃഭക്തിഹി ഭ്രാതൃസ്നേഹ ഇത്യാദീനി സനാതനമൂല്യാനി ചായേവ സദാ സർവത്ര തം അനുഗച്ഛന്തി കിന്തു ചായം കേഷുത അവസരേഷു കോപാകുലഃ പരിഷാഷര ഉച്ചരൻ കരുണാർദ്ര ചിത്തഃ ദീനദീനം വിലവൻ ദൃശ്യതേ. അഭിജ രാമഃ ആദികാവ്യസ്മിൻ ന കേവലം പ്രജാക്ഷേമ തത്പര കശ്ചന മഹാരാജ കിന്തു കൃഷി ധർമ്മമൂർത്തിശ്ച ദോഷാപേക്ഷയ ഗുണപ്രകർഷേണ സനാതനധർമ്മസ്യ ആചരണേന പാലനേന ച മനുഷ്യത്വാദ

മരത്വമായാദ കശ്ചന മഹാപുരുഷ ഏവ രാമായണേ ദൃശ്യമാന രാമഃ വിധിമാം ഋഷിഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം ദൈവസമ്പാദിതോ ദോഷോ മാനുഷേണമയാജിത ഏവമാദീനി രാമവാക്യാനി തസ്യ മാനുഷഭാവം പ്രകാശയതി ശ്രീരാമ ധർമ്മസ്യ മൂർത്തിഭാവം ഇത്യഭിവ്യഞ്ജയതി രാമോ വിഗ്രഹവൻ ധർമ്മ ഇതി രാമായണീയം വചനം ജന്മസു മനുഷ്യജന്മമേവ മഹീയാൻ മനനശീലോ മനുഷ്യ ധർമാനുസാരേണ ഐഹികം ജീവിതം നയതി ചെയ്ത് അത്രയവ സ്വർഗ നോ ചേത് അത്രയവ നരക മനുഷ്യാണാം അഭ്യുദയം നിശ്രേയസഞ്ച ധർമ്മമാശ്രിത്യമേവ അതയവ ഋഷീശ്വരാഹ സുരയ ധർമ്മഭൂയിഷ്ടം ലോകക്രമം സംസ്ഥാപയിതം ധർമ്മമൂർത്തിത്വേന സ്വീയരചനാസു സർവേഷാം മാതൃകാരൂപേണ ഉത്തമ കഥാപാത്രാൻ അവതാരയന്തി കുതയിതി ചേത് സന്മാർഗജാരിണാം മഹാജനാനാം മാർഗ ഇതരോ ജനാഃ അനുഗച്ഛന്തി മഹാകവിന വ്യാസേന ഉക്തം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏന ഗത സബന്ധാഃ ശ്രീനാരായണ ഗുരുദേവഃ ധർമ്മം ഏവം നിർവക്തി ധർമ്മയേവ പരം ശ്രേഷ്ഠം ധർമ്മയേവ മഹാധനം ധർമ്മസർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം മോക്ഷം ജീവിതസ്യ പരമോലക്ഷ്യഃ തദപി ധർമ്മേ പ്രതിഷ്ഠിതം ച ഏതാദൃശസ്യ ധർമ്മസ്യ സുസ്ഥിതിഹി അനിവാര്യമേവേത്യന്തർദർശനമേവ രാമകഥാപാത്ര സൃഷ്ടിയർത്ഥം ഋഷയഹേ ചോദന രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത് ഇതി ഉപദേശ ന വിസ്മർത്തവ്യ യദ്യപി കേഷുചിത് കർമ്മസു അധർമ്മസ്യാംശോ അനുവാചകേഭ്യ ഗോചരീഭവതി തഥാപി രാമായണേ ആചരിതാനി സർവാണി കർമാണി ധർമാനുസാരിണി പുത്രധർമ്മ പരിപാലനാർത്ഥം രാജകീയ സുഖഭോഗാദീനി തെക്കുതം രാമോ വിമനസ്കഹ നാഭൂത് ചീരവാസസം ആത്മസാത്കർത്തും രത്നഭാസുരം മകുടം തസ്മിൻ പ്രതിരോധം നാജായത പിതുരാജ്ഞാം അക്ഷരശോ അനുപാലയിതും ദൃഢവ്രതോയം പിതൃദേവോ ഭവ ഇതി ഭാരതീയ സംസ്കൃതേഹെ പ്രത്യക്ഷ നിദർശനമിവ സർവേഷാം പുരഹ നരീ നിർത്തി രാമോ വദതി ലക്ഷ്മീചന്ദ്രാദ് അപയാദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേളാം ന പിതുരാജ്ഞാമഹം വിദുഹു യതി പിതാ ദശരഥ ആജ്ഞാവൈതി തർഹി പാവകേ പതിതും അതിതീക്ഷ്ണം കേരളം ഭോക്തും അർണവേ നിപതിതും വാ സന്നദ്ധോയം രാമഃ രാജ്ഞഃ പ്രതിജ്ഞാപാലനാർത്ഥം ജടാവൽക്കരം സപ്രശ്രയം ധാരയാമാസ അഭിഷേകവിഘ്നവൃത്താന്തമാകർണ്യ തസ്മിൻ സന്തോഷം വാ സന്താപം വാ നോദിതഃ ഇത്യേതത് സുഖദുഃഖയോഃ തസ്യ സമഭാവം ദ്യോത്യതേ അവിച വിഘ്നസ്യ കാരണഭൂതം കൈകേയീം പ്രതി ഈർഷ്യായാഃ ഈശൻ മാത്ര സ്ഫുരണോ വിന്ന അജായത ഇത്യേതത് തസ്യ അന്തസ്സംസ്കാരമാവേദയതി ച രണാങ്കണേ തീഷ്ണേന വിശിഖേന നിപതന്തം സ്വഭ്രാതരം സൗമിത്രിം വിലോക്യ ഭാതൃസ്നേഹ പ്രചോദിതം അധികർണാർദ്രൻ രാമവിലാപം ശിലാഹൃദയസ്യ കസ്യാവചിത്തം നാർദ്രയതി കിന്നുമേ സീതയാ കാര്യം കിംവാക്കാര്യം ജീവിതേനവ ശയാനം യുദ്ധേ വശ്യാമി ഭ്രാതരം യുതി നിർജിതം ശക്യാ സീതാ സമാനാരി പ്രാപ്തും ലോകേ വിജിന്നത ന ലക്ഷ്മണ സമോഭ്രാത സജീവ സാമ്പരായിക പുനഃ സന്തത സഹചാരിണം സ്വപ്രാണതുല്യം ലക്ഷ്മണം മുനിവേഷധാരിണസ്യ യമധർമ്മസ്യ പ്രതിജ്ഞാം പാലയിതും തത്യാജയതി രാമസ്യ ത്യാഗശീലം ആവേദയതി ഏകപത്നീവ്രതം സർവേഷാം മാർഗദർശകോയം മഹാപുരുഷ ഭാരതീയ കുടുംബജീവിതസ്യ ജീവാതിരിവ സർവോത്കർഷേണ വരീവർത്തി പരസ്പര പ്രേമണാ വിശ്വാസേന ച നീയമാനം ജീവിതം ഇഹ സ്വർഗം പ്രദാസ്യതി അന്യഥാ നരകഞ്ച രാമസ്യ സ്വഭാവവിശേഷേഷു അല്പമാത്രാംശാഃ അത്ര സംരക്ഷ്യന്തേ കേവലേന മനുഷ്യസഹജേന ദൗർബല്യേന അഭിഭൂയമാനം ശ്രീരാമചന്ദ്രം രാമായണേ സുതരാം ദ്രഷ്ടും ശക്യതേ രാവണസകാശാത് മോചിതാം സീതാം പ്രതി രാമേ സംജാതം ഹർഷം ദൈന്യം രോഷം ച സാധാരണജനോചിതമേവേതി വക്തം ന കാപി സംശീതിർവർത്തതെ ശ്രീരാമസ്യ സീതാഭർസനം പശ്യ പ്രാപ്തചാരിത്രസന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്രാതുരസ്യേവ പ്രതികൂലാസിമേ ധൃതം ലക്ഷ്മണേ ഭരദേവാത്വം ഗുരുബുദ്ധിം യഥാസുഖം സുഗ്രീവേ വാനരേന്ദ്രേവ രാക്ഷസേന്ദ്രേ വിഭീഷണഃ നിവേശയ മനസ്സീതേ തഥാവാ സുഖം ആത്മനഃ അഗ്നിശുദ്ധം സഹധർമ്മിണീം അന്തർവത്നീം ജാനകീം മഹാരണ്യേ തിക്തവാനിത്യേത സാധുവായി വിചികിത്സ സമുദേതി സഹൃദയാനാം പ്രജാക്ഷേമ തത്പരാണാം രാജ്ഞാം പ്രജാഹിതമേവ പ്രധാനമിത്യുക്തി സീതാപരിത്യാഗേത സമീചീനം കുതഹ

0: അനാഗസി രാജ്ഞഃ ദണ്ഡനീതിഹി ധർമ്മവിരോധമേവ ഏതത് ഭൂപതിഹി രാമസ്യ അസമീക്ഷ്യകാരിത്വമേവ ദ്യോതയതി. ശൂർപ്പണകാ വിഷയേ സ്വാർത്ഥതാവശംവദഃ അഭവത് രാമഃ. രാമേ സാഭിലാഷാം താം ലക്ഷ്മണസകാശം പ്രേഷയാമാസേ തെരഞ്ഞിതം അവസരേസ്മിൻ ശ്രീനിവാസശാസ്ത്രണ അഭിപ്രായം ശ്രദ്ധേയമേവ. ഐ ഹാവ് പർട്ടിക്കുലർലി നോ ഡൗട്ട് ഇൻ മൈൻഡ് ദാറ്റ് ദ പോയറ്റ് ഇന്റൻഡഡ് ടു ഷോ അസ് ദാറ്റ് രാമ വാസ് ജസ്റ്റ് ലൈക്ക് അദർ പീപ്പിൾ ഇൻ റൈങ് റൈംസ്. സമാസത രാമായണേ സചേതസാം ഗോചരീഭൂത ശ്രീരാമ ഉദാത്ത ഗുണഗണഭൂയിഷ്ട ദോഷരവിഷ്ട മഹാൻ കോപി മനുഷ്യ കിന്തു ബാലകാണ്ഡേ യുദ്ധകാണ്ഡേ ച ക്വചിത് ക്വചിത് രാമ വിഷ്ണോരവതാരമിതി പരാമർശോ ദൃശ്യതേ. കഥാപാത്രാണാം അനേന തത്പ്രേതാ മഹർഷി ലോകാൻ ഉദ്ബോധയതി. ത്യാഗേന സമാസാദിതം സർവം സനാതനം ജീവിതേ ലാളിത്യം ചിന്തായാം ഔന്നത്യം ച മനുഷ്യാൻ അമരത്വം നയതി. അപി ച സർവം ധർമ്മേ പ്രതിഷ്ഠിതം തസ്മാത് സർവേ ധർമ്മപരായണാഃ ഭവേയുഃ ച. കാലേസ്മിൻ സർവേ ധർമ്മപരാമുഖാഃ ത്യാഗവിമുഖാശ്ച കേവലം ഭൗതിക സുഖഭോഗഭോഗാർത്ഥം സ്വച്ഛന്ദം വിഹരന്തഃ ധർമ്മപദം വിസ്മരന്തി യദി സ്മരന്ത്യപി ചേത് തദാചരിതം വിമുഖായന്തേ. ജനാഃ ജനപദാഃ രാഷ്ട്രാശ്ച പരസ്പരം കലഹായമാനാഃ വർത്തന്തേ. അലസതാ വിലസിതം ജനസഞ്ചയം ലക്ഷ്യബോധശൂന്യം യൗവതം പരസ്പര മൈത്രീരാഹിത്യം ചേത്യാദേഹ സർവത്ര വിഹരന്തി. താദൃശാൻ പ്രബോധയിതും ധർമ്മപദേ സമാനയിതും രാമസ്യ ജീവിത സന്ദേശ ബഹു ഉപയുജ്യതേ. മൂല്യരഹിത കേവല ഭൗതികോന്നതി ന ശാശ്വതി ഹിന്ദു ലാളിത്യപൂർണ സനാതനമൂല്യാധിഷ്ഠിത ജീവിതരീതിരേവ നിത്യ പരിപൂർണ ചേതി രാമസ്യ ജീവിത ദർശനേന കവി ലോകാൻ ഉദ്ബോധയതി.
1: ഇതാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഹ.

0: സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമോ വിഗ്രഹവാൻ ധർമ്മഹ ഏക സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
1: ആകാശവാണി തൃശൂർ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലീസ്
1: ആകാശവാണി. നമുക്ക് കേൾക്കാം
2: പാട്ടുകളം തോറ്റം പാട്ട്, അവതരിപ്പിക്കുന്നത് കരിയും രാജനും സംഘവും.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് മോഹൻ സിതാര. ഗായിക രാധിക തിലക്.

കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ഗായകൻ എം ജി ശ്രീകുമാർ. ചിത്രം തക്ഷശിലാ.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ എൽബിഎസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയത്തിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ ഈ മാസം 15 രാവിലെ 11 തൃശൂർ എൽബിഎസ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 04872250751 മറ്റൊരു നമ്പർ 9074335626 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ ട്രെയിനുകളുടെ 60 ഒഴിവിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10 വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത പ്ലസ് ടു വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വിലാസം cochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള 13 ഒഴിവിലേക്കും ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള 2 താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ തസ്തികകളിലെ നിയമനം പരമാവധി 5 വരെയായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ ആയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ് .in. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10 പാസായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSFC, RPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അഥവാ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. പ്രായപരിധി 35-58 ഇടയിലാണ്. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 ദൂരം 18 ഓടിയെത്തുക, 3 ദൂരം 30 നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം

0: പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497920183. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി രാവിലെ 11:50.
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
5: വെള്ളി രാവിലെ 7:20.
6: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം. പുനഃപ്രക്ഷേപണം 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം. ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് വത്സല ഞാങ്ങാട്ടിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത്. 6:35 വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗ്ഗി വാഹനം തയ്യാറാക്കിയത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. 10:00 ലളിത സംഗീത പാഠം. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമകൾ പുനഃപ്രക്ഷേപണം. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻതുള്ളൽ, സവിത കവളപ്പാറയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, അവതരിപ്പിക്കുന്നത് വേലൂർ സ്വദേശിയായ സി ഡി ഫ്രാൻസിസ്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. 4:30 ലളിതഗാനങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. 5:00 ഗാന്ധിമാർഗം. 5:10 സ്വാസ്ഥ്യം. 5:20 കഥകൾ അതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ.

എഴ് 35 ശ്രോതാക്കൾ കൊപ്പം 8 മണിക്ക് നാട്ടുചിന്ത, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 പണ്ട് 9:30 അക്ഷര സൗരഭം, 10 മണിക്ക് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. അറിയിപ്പുകൾ സമാപിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ, 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ.

0: Embassy in Hanoi today said the exact details of the incident are being ascertained as search and rescue operations by local authorities are ongoing. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium with kickoff scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venam, Pritika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. In the final, the Indian trio went down 228-232 to Colombia. The silver medal opened India's account in the season-ending tournament, with the contingent aiming to add more medals later in the day. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: നഗരത്തിലെ IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിലെ മണ്ണിടിഞ്ഞ് മലമ്പുഴ ജലസേചന കനാലിലേക്ക് വീണ പ്രദേശം ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ഇടിഞ്ഞു വീണ കനാലിന്റെ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഞായറാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ എ തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴമാപിനിയും MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീട രോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ICDS പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനംവകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അംഗനവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാമ്പുഴ പാലത്തിന്റെ കൽവർക്ക് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി.

0: ായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈ ഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. വട്ടേനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈ ഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ജൂലൈ 11. 2026 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഇന്നും ഭാവിയിലും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. 1987 ജൂലൈ 11 ആചരിച്ച 5 ബില്യൺ ദിനം, ആഗോള ജനസംഖ്യ 500 കോടി എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കിയ ഏകദേശ തീയതിയായിരുന്നു ജൂലൈ 11, 1987. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിനമാണ് ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ജൂലൈ 11. 2026 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും ഇന്നും ഭാവിയിലും സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. 1987 ജൂലൈ 11 ആചരിച്ച 5 ബില്യൺ ദിനം, ആഗോള ജനസംഖ്യ 500 കോടി എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കിയ ഏകദേശ തീയതിയായിരുന്നു ജൂലൈ 11, 1987. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ഇനി ചിന്താവിഷയം. സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. എലീനർ റൂസ്വെൽറ്റ്. ചിന്താവിഷയം ഒരിക്കൽ കൂടി: സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി. എലീനർ റൂസ്വെൽറ്റ്. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില:
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
3: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: प्रौद्योगिकीनां नूतनान्वेषणानां च आदानप्रदानं क्रियते. अद्य व्यावी चक्रवातः पूर्णचीनसागरे प्रचण्डवेगेन प्रवर्धमानः सन् जापानस्य दक्षिणेषु द्वीपेषु तीव्रवायुना सह अतिवृष्टिम् अजनयत्. अनेन सहैव तैवानदेशः पूर्वीयचीनदेशश्च चक्रवातस्य तटसङ्घटनाय पूर्णतः सज्जो वर्तेते. ऋतुविभागस्य पूर्वानुमानानुगुणम् एषः चक्रवातः तैवानदेशस्य उत्तरभागात् प्रातः एव चीनदेशस्य झेन्जियाङ्ग् प्रान्ते तटं प्रवेक्ष्यति. जापानदेशस्य ओकिनावा प्रान्ते समुद्रतरङ्गाणां समह्वानानन्तरं 200-तोप्यधिकाः विमानयानानि निरस्तीकृतानि. अद्य भारत इङ्ग्लैण्ड क्रिकेट दलयोर्मध्ये प्रचलन्त्याः श्रृङ्खलायाः पञ्चमान्तिमश्च T20 अन्ताराष्ट्रियस्पर्धा साउथेम्पन् नगरस्य यूटिलिटा बौल् क्रीडाङ्गणे भविता. क्रीडेयं भारतीयसमयानुसारं सायंकाले 7 समारप्स्यते. इति वार्ताः.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6 തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെയാണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
3: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്.

0: ഇന്ന് ക്രൈമിൻ്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
1: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
1: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം.

0: വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in ൽ പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ AP നൌഷാദിൻ്റെത്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിൻ്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിൻ്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിൻറ്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700-കളുടെ അവസാന കാലത്തെ പത്രങ്ങൾ, 200-ലധികം റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിൻ്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിൻ്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിൻ്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിൻ്റെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുക.

എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി കെ സി കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം, പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ

വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 കണക്കിന് തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവവൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ +1 ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൗകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം, ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവുമുള്ളവർക്കാണ് ഇവിടെ വിജയം. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പശു വളർത്തൽ ഒരു മുഖ്യ ഉപജീവന മാർഗമാക്കി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പരിചയക്കുറവും ആശങ്കയും മൂലം പശു വളർത്തൽ ഉപേക്ഷിക്കുന്നവരും ഒട്ടും കുറവല്ല. സ്ഥലപരിമിതിയും പശുക്കളെ ബാധിക്കുന്ന രോഗങ്ങളുമൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണമാകാം. മനുഷ്യർക്കെന്നപോലെ കന്നുകാലികൾക്കും വളരെ പെട്ടെന്ന് രോഗം പിടിപെടാറുണ്ട്. പശുക്കളിൽ രോഗം വരാതിരിക്കാനും പടർന്നു പിടിക്കാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധിക്കണം. രോഗസംക്രമണം, പ്രതിരോധ നടപടികൾ എന്നിവയിൽ പിഴവുകളുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും ചികിത്സാ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെൻചെമ്പ് വെറ്റർനറി ഡിസ്പെൻസറിയിലെ വെറ്റർനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായരാണ്. ഷിബു ജോർജ് ഡോക്ടർ ദിവ്യ ആർ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ ദിവ്യ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദിവ്യ, പശുക്കളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്തുവാ? ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് പശുക്കൾക്ക് രോഗം വരുമ്പോഴാണ്. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് രോഗം വരാതെ ഇരിക്കുന്നത്. അപ്പൊ ക്ഷീരകർഷകരെല്ലാം അവഗണിക്കുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം. ശുചിത്വം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴുത്തിന്റെയും പരിസരത്തിന്റെയും ശുചിത്വം.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തൊഴുത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. എന്നാൽ പശുക്കൾ അവിടെ തന്നെയാണല്ലോ അധികം സമയവും ചെലവഴിക്കുന്നത്. അപ്പം തൊഴുത്തിന്റെ ശുചിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തൊഴുത്ത് നമ്മൾ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഫസ്റ്റ് തന്നെ അധികം നീർവാർച്ച ഉള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള സ്ഥലത്താണ് തൊഴുത്ത് ഉണ്ടാക്കേണ്ടത്. തൊഴുത്ത് പണിയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം തൊഴുത്ത് പണിയേണ്ടത്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുമ്പോൾ സൂര്യപ്രകാശം ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തൊഴുത്തിൽ വീഴും. അതുവഴി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടക്കാനും അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇത്രയും നേരം സൂര്യപ്രകാശം കിട്ടി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ ശുചിത്വത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ തറയിൽ നിന്ന് നമ്മൾ ഒരു 15 സെന്റിമീറ്റർ എങ്കിലും അടിസ്ഥാനം ഇട്ടിട്ട് വേണം തൊഴുത്ത് പണിയേണ്ടത്. തൊഴുത്തിന്റെ തറ അത്യാവശ്യം പരുപരുത്തതാണ്, അധികം മിനുസമാവാനും പാടില്ല. അത്യാവശ്യം ഒരുമാതിരി പരുപരുത്തതായിരിക്കണം. തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ നമ്മൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ ഒരു 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചരിവിടണം. സ്ലോപ്പ് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഈ മൂത്രവും വെള്ളവും ഒക്കെ പെട്ടെന്ന് ഒഴുകി പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി

0: പോകാനായിട്ട് നമുക്ക് പശു നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരു 30 സെന്റിമീറ്റർ വ്യാസത്തിൽ ഒരു ഓവ് ചാല് കൊടുക്കണം. അപ്പോൾ ഈ മൂത്രവും വെള്ളമൊക്കെ ഇതിൽ കൂടെ അങ്ങ് ഒഴുകി അതൊരു മൂത്ര ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം. പിന്നെ തൊഴുത്തിൻ്റെ പരിസരത്തായിട്ട് തന്നെ നമുക്ക് ചാണകക്കുഴി ഉണ്ടാക്കണം. ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു മേൽക്കൂര ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴുത്തിൻ്റെ മേൽക്കൂര പണിയുമ്പം അത് കുറച്ച് ഉയരത്തിൽ പണിതാൽ നമുക്ക് വായുസഞ്ചാരം ഉറപ്പാക്കാം. വായുസഞ്ചാരം മാത്രമല്ല തൊഴുത്തിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പുറംഭിത്തികളില്ലേ, പുറംഭിത്തികൾ ഒരു 3 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും തൊഴുത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും.
1: മാഡം സൂചിപ്പിച്ചില്ലേ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങിയിരിക്കണം.
0: അതെ.
1: അപ്പം ഇതിൽ ഒരു വെറ്റ്നസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു നനഞ്ഞു കിടന്നാലും രോഗങ്ങളുടെ സാധ്യതകൾ കൂടുമല്ലേ?
0: തീർച്ചയായിട്ടും തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് നന്നായി ഈർപ്പം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അത് എത്തിക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്ന തറയിൽ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വൃത്തിഹീനമായ തൊഴുത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നേരിടുന്ന ശരീരവർഷ നേരിടുന്ന ഒരു അസുഖമാണ് അകിടുവീക്കം. അത് വൃത്തിഹീനമായ തറയിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാണകവും മൂത്രമൊക്കെ തറയിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടക്കാൻ ഇടവരും. അപ്പം അങ്ങനെ കിടക്കാൻ വരുമ്പം ഈ മുലക്കണ്ണുകൾ കറവ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നിരിക്കും. അപ്പം ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ തറയിൽ കിടക്കുന്ന പശുക്കൾ മുലക്കണ്ണിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് കയറി അകിട് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പശുക്കൾ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ഗർഭാശയ മുഖം തുറന്നിരിക്കും. അപ്പം ഈറ്റത്തിലൂടെ രോഗാണുക്കൾ കയറി ആ ഗർഭാശയ വീക്കവും അനുബന്ധമായിട്ട് പിന്നെ വന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തൊഴുത്തിൽ ചാണകവും മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നത് ഈച്ചയും കൊതുകൊക്കെ പെറ്റുപെരുകാനുള്ള സാധ്യതയും കൂട്ടും. പിന്നെ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന തൊഴുത്തിൽ പശുക്കൾ സ്ഥിരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. അപ്പം കുളമ്പ് നല്ല സോഫ്റ്റാവും മൃദുവാവും. പശുക്കളുടെ കുളമ്പ് സോഫ്റ്റ് ആവുമ്പം രോഗം കൂടുതലായിട്ട് കുളമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുളമ്പ് ചീയൽ, കുളമ്പിനെ പൊട്ടുന്നത്, പിന്നെ കുളമ്പ് തേയ്മാനം, അതുപോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളുടെ തൊലിപ്പുറത്ത് ഉള്ള ഫംഗസ് ബാധയൊക്കെ ഈർപ്പം കൂടുതലായിരിക്കുമ്പം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ പോഡോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കാലിൽ വരുന്നൊരു അസുഖം, അതും ഈർപ്പം ഉള്ള തൊഴുത്തിൽ അധികമായിട്ട് കാണുന്നുണ്ട്.
1: അപ്പൊ ഈ തൊഴുത്ത് വൃത്തിയാക്കുമ്പം സാധാരണമായി നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് വൃത്തിയാക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതിനു വേണ്ടി?
0: നമുക്ക് ദിവസവും തൊഴുത്ത് വൃത്തിയാക്കാൻ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. ക്ഷീരവർഷകരെല്ലാം പശുക്കളെ കുളിപ്പിച്ചിട്ടായിരിക്കും തൊഴുത്ത് കഴുകുന്നത്. അവ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ചതിന് ശേഷം അതിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കണം. ഈ പശുവിനെ കുളിപ്പിക്കുന്നത് ആൾക്കാർ 2-3 തവണയൊക്കെ കുളിപ്പിക്കുന്നവരുണ്ടാവും. 1 തവണ ദിവസവും കുളിപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ വേനലായിരിക്കുമ്പം ഒന്നിൽ കൂടുതൽ തവണ കുളിപ്പിക്കുന്നത്. അതിന് പകരം ഈ നനഞ്ഞ ചണച്ചാക്ക് പശുവിന്റെ മേത്തിട്ട് കൊടുക്കാം, പിന്നെ ഫാൻ ഇട്ട് കൊടുക്കാം തൊഴുത്തിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി തൊഴുത്തിന്റെ തറ ഡ്രൈ ആയിട്ട് കിടക്കാൻ പറ്റും. പശുക്കളെ കുളിപ്പിക്കുന്ന നമ്മൾ ചകിരി പോലുള്ള സാധനങ്ങൾ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം, ദിവസവും 1 നേരമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പശുക്കളുടെ ദേഹത്ത് ഇളകിയിരിക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പോകുന്നതിന് സഹായിക്കും. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ രോമമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡെയിലി ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. അപ്പം പശുവിനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തറ നന്നായിട്ട് നമ്മൾ അടിച്ച് കഴുകി വൃത്തിയാക്കണം വെള്ളം ഉപയോഗിച്ച്. അപ്പം പുൽത്തൊട്ടിയും വെള്ളത്തൊട്ടിയും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ പുറംഭിത്തികളെ കാര്യം പറഞ്ഞായിരുന്നു, പുറംഭിത്തികൾ 1.5 മീറ്റർ ഉയരത്തിൽ വരെയെങ്കിലും നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. ഡെയിലി ഇങ്ങനെ ചെയ്താൽ മതി.
1: ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിക്ക രോഗങ്ങളും ഇതിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ മാറ്റി സാധിക്കും.
0: ഡെയിലി രാവിലെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥലം ഉള്ളവർക്ക് പറമ്പൊക്കെ ഉള്ളവർക്ക് പശുവിനെ തണലത്ത് പറമ്പിൽ നിർത്താം. പിന്നെ അവർ ഉച്ച കഴിഞ്ഞിട്ട് കറക്കാൻ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും കയറ്റുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല ഈർപ്പരഹിതമായി ക്ലീൻ ആക്കി കിടക്കും.
1: ഡെയിലി കഴുകുമ്പോൾ നമ്മൾ ഈ അണുനാശിനികൾ ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: അണുനാശിനികൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന അണുനാശിനികൾ നിഷ്കർഷിക്കുന്നത് അലക്കുകാരം, വളരെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് അലക്കുകാരം. അലക്കുകാരം ഉപയോഗിക്കാം, കുമ്മായം ഉപയോഗിക്കാം, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ കുർസോൾ എന്നുള്ള രാസവസ്തുപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ 4 എണ്ണമാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനകത്ത് അലക്കുകാരം നമ്മളെപ്പോഴും 4% വീര്യമുള്ള ലായനി ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുമ്മായം നമ്മൾ 1/2 കിലോ കുമ്മായം 4 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തൊഴുത്ത് കഴുകാം. ഇനി കുമ്മായം തന്നെ നമുക്ക് പൊടിയായിട്ട് വിതറാം. മാസത്തിലൊരിക്കൽ ഇങ്ങനെ പൊടിയായിട്ട് തൊഴുത്തിലൊക്കെ വിതറി ഒരു നിശ്ചിത സമയം, ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ ഒരു കോൺടാക്ട് പീരീഡ് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടിച്ച് കഴുകി കളയാം. അങ്ങനെയും കുമ്മായം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1:10,000 എന്നുള്ള ഒരു കണക്കിൽ, അതായത് നമ്മൾ 1 ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 3-4 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അത് കൊണ്ട് തൊഴുത്ത് കഴുകാം. കുറിസോൾ എന്ന് പറഞ്ഞ ഒരു അസ്വസ്ഥമാണെങ്കിൽ നമുക്ക് 1% വീതം

0: ത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഴ്ചതോറും ഒരു
1: ഉപയോഗിച്ചാൽ മതി, ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തൊഴുത്തിന് എങ്ങനെ നമ്മൾ ശുചീകരിച്ച് വെക്കുന്നത്, തൊഴുത്ത് എങ്ങനെ നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വേണം വിശദമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ തൊഴുത്തിന്റെ പരിസരം, അതിന്റെ ശുചിത്വവും അത്രയും പ്രാധാന്യമുള്ളതല്ലേ?
0: അതെ അതെ. തൊഴുത്തിന്റെ പരിസരത്ത് നമ്മൾ ഒരിക്കലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പരിസരത്ത് വെള്ളവും ചാണകവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നും അവിടുത്തെ ചപ്പ് ചവറുകൾ നീക്കി വൃത്തിയാക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് കുന്തിരിക്കവും ശീമക്കൊന്ന ഇലയില്ലേ, അതും വെച്ചിട്ട് പുക ഇട്ടു കൊടുക്കാം. അത് നല്ലതാണ്, അത് പ്രാണികളെയും കീടങ്ങളെയൊക്കെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നമ്മൾ ചാണകക്കുഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാണകക്കുഴി തൊഴുത്തിൽ നിന്നും ഇത്ര അകലെ വേണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എപ്പോഴും കീടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഈ ചാണകം ചുമന്നുകൊണ്ട് ഈ കുഴിയിൽ ഇടാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു മീറ്ററെങ്കിലും ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് അകലത്തിലായിരിക്കണം. ഇനി ചാണകക്കുഴിക്ക് മേൽക്കൂര എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂത്രവും വെള്ളവും ഒക്കെ ശേഖരിക്കാനായിട്ട് ഒരു മൂത്ര ടാങ്കും ഉണ്ടായിരിക്കണം, അതിനും മേൽമൂടി ഉണ്ടായിരിക്കണം. ചാണകക്കുഴിയിൽ നമുക്ക് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന മിശ്രിതം വെച്ചിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ കുമ്മായത്തിൽ 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് അത് ഈ ചാണകക്കുഴിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തൊഴുത്തിലെ വേസ്റ്റും പുല്ലിൻ്റെ വേസ്റ്റും ചാണകമൊക്കെ ഏറ്റവും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബയോഗ്യാസ് പ്ലാന്റ് വഴി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ലറി കിട്ടും, നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ തൊഴുത്തിന് ചുറ്റും കളകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പശുക്കൾ മലിനജലം കുടിക്കാൻ ഇടവരുത്തരുത്. അതുപോലെ ചേറിലും ചെളിയിലും ഒക്കെ പശുക്കളെ കെട്ടുന്നത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പശുക്കൾക്ക് പിടിപെടാൻ കാരണമാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം.
1: പിന്നെ നമ്മള് തൊഴുത്തിനെ കുറിച്ച് സംസാരിച്ച ഒരു കാര്യം വിട്ടുപോയി തോന്നുന്നു, നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ള വെള്ളം കൊടുക്കാനുള്ള സ്ഥലം ശുദ്ധജലം.
0: അതെ അതെ അതെ. അതിനെ ഇപ്പൊ നമുക്ക് ഈ പുൽത്തൊട്ടിയോട് ചേർന്ന് തന്നെ വെള്ളത്തൊട്ടിയും സ്ഥാപിക്കാം. ഇപ്പൊ അടിവഴി ഭൂഗർഭ പൈപ്പ് വഴിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കൊടുക്കുന്ന ഇത് സംവിധാനം വെക്കാറുണ്ട്. പക്ഷേ അത് നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
1: മേഡം പറഞ്ഞ മൂത്ര ടാങ്ക്, അതേമാതിരി ചാണകത്തിന് വേണ്ടിയുള്ള ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കർഷകർ. ഇപ്പം ഇത് തന്നെ വിൽപ്പന ചെയ്തിട്ട് നല്ലൊരു ആദായം കിട്ടാനുള്ള സാധ്യതകളുണ്ട്.
0: അതെ അതെ അതെ. അതിനകത്ത് ഇപ്പൊ തന്നെ മൂത്രം നമുക്ക് ഗോമൂത്രം ആക്കിയിട്ട് വളമായിട്ട്
1: നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ സാധ്യതകളുണ്ട്.
0: പച്ചക്കറി അടിക്കാനുള്ള വളമാക്കി, പിന്നെ അതുപോലെ ചാണകം ഉണക്കിയിട്ട്, ഏറ്റവും നല്ല മാർഗം വേനലിൽ ഉണക്കുക എന്നുള്ളതാണ്. ഈ ചാണകം ഉണക്കാനായിട്ട് നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഷെഡ് അടിച്ചിട്ട് ചാണകം നിരത്തിയിടും, ഇത് കോഴികളെ തുറന്നുവിടും. അപ്പം കോഴികൾ ഇത് ചിക്കിച്ചകഞ്ഞ് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട്, ചാണക പൊടിയായിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പിന്നെ അത് വാരി ചാക്കിലാക്കി കൊടുത്താൽ മതി.
1: കോഴികൾക്കും ആഹാരം കിട്ടും.
0: കോഴിയൊക്കെ ഒരു തീറ്റ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അപ്പൊ അതൊരു നല്ല മാർഗ്ഗമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് കർഷകർ ഏറ്റവും ചാണകം ഡ്രൈ ആക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
1: ഇപ്പം അതിനു വേണ്ടിയുള്ള മെഷീനറീസും ഒക്കെ ഉണ്ട്. ആൾക്കാർ വളവായിട്ട് അത് ഒരു സംരംഭമായിട്ട് തന്നെ ചില ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകും.
0: അതെ അതെ. അതിന് ചാണകം മഴക്കാലത്ത് ഇതുപോലെ ഷെഡ് അടിച്ചിട്ട് കോഴികളെ തുറന്നുവിട്ടാ ഷെഡ് അടിച്ചാൽ നമ്മൾ നനയത്തില്ലല്ലോ.
1: പാലുൽപാദനം എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ ആകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതിനുവേണ്ടിയും ഈ ശുചിത്വം ഒരു വലിയ പങ്കല്ലേ വഹിക്കുന്നത്?
0: അതെ അതെ. എളുപ്പം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. അപ്പൊ നമ്മൾ വൃത്തിയുള്ള പാലുൽപാദനത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കറവ സമയത്താണ്. കറവയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആൾക്കാർ സാധാരണ തീറ്റ ഇട്ട് കൊടുക്കുക. ഈ പൊടിത്തീറ്റയും തിരിത്തീറ്റയൊക്കെ കറവയ്ക്ക് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറന്നു കഴിഞ്ഞാൽ ഈ പൊടിയും മാലിന്യങ്ങളും ഒക്കെ പാലിൽ കലരാൻ ഇടവരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് കറവയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറു ചൂടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് കറവയ്ക്ക് മുമ്പ് അകിട് കഴുകാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തന്നെ മുക്കിപ്പിഴിഞ്ഞൊരു തോർത്തുകൊണ്ട് നമുക്ക് അകിട് തുടച്ചതിന് ശേഷം കറന്നെടുക്കുകയും ചെയ്യാം. കറക്കുമ്പം അകിട് നനഞ്ഞതായിരിക്കരുത്. പിന്നെ കറവക്കാരൻ നല്ല വ്യക്തി ശുചിത്വം പാലിക്കണം. കറവക്കാരൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നഖങ്ങൾ പറ്റെ വെട്ടിയിരിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ കറക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഇപ്പം കറക്കുന്ന സമയത്ത് തുമ്മയും ചുമയ്ക്കുകയൊന്നും ചെയ്യരുത്. കറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായിട്ട് കഴിയതിന് ശേഷമേ കറക്കാൻ തുടങ്ങാവൂ. ഇനി ഒരു പശുവിനെ കറന്നതിന് ശേഷം അടുത്ത പശുവിനെ കറക്കാൻ പോകുമ്പോഴും ഇതുപോലെ വൃത്തിയാക്കണം. കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ പ്രായോഗികമാണോ?
1: അതെ.
0: പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ വൃത്തിയായിട്ട് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, രോഗങ്ങളെ ഒഴിവാക്കാനും പറ്റും. ഇനി രണ്ട് മൂന്ന് പശുക്കൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പശുവിന് അകിടുവീക്ക ഉണ്ടെങ്കിൽ ഈ അകിടുവീക്ക ഉള്ള പശുവിനെ ലാസ്റ്റ് കറക്കണം. ഇനി അകിടുവീക്ക ഉള്ള പശുവിന് തന്നെ മൂന്ന് കാമ്പ് ചിലപ്പം നോർമലായിരിക്കും, ഒരു കാമ്പിലായിരിക്കും അകിടുവീക്ക ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കാമ്പുകളും കറന്നതിന് ശേഷം മാത്രമേ ആ നാലാമത്തെ കാമ്പിൽ ഉള്ള പാല് കറന്നു കളയാം.

0: നീ കറവ സമയത്ത് ചാണകവും മൂത്രവും ഒന്നും പാലിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കറന്നു തീർക്കുക. ചുറ്റുമുള്ള ഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പാലിന് കഴിവുണ്ട്. അപ്പം നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാല് പാത്രം മൂടി വെക്കണം. പിന്നെ നല്ല അകവും പുറവും വൃത്തിയുള്ളതും പിന്നെ ഈർപ്പരഹിതമായ പാത്രം മാത്രം ഉപയോഗിക്കണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. കറവ ശേഷം നമ്മൾ ഈ മുലക്കണ്ണ് തുറന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവിഡോണൈഡിൻ പോലുള്ള ലായനികൾ, അണുനാശിനിയാണത്, അത് ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതി. അണുനാശിനി എടുത്തിട്ട് നാല് കമ്പ് മുക്കുന്നത് ആ മുലക്കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ അകത്തേക്ക് കയറുന്നത് തടയുന്നു. പിന്നെ കറവശേഷം നമുക്ക് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പശുക്കൾ കുറച്ച് നേരത്തേക്ക് കിടക്കത്തില്ല, അപ്പോഴും തറയിൽ നിന്നുള്ള രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാൽപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് നമ്മൾ സോഡാക്കാരം പോലുള്ള ഡിറ്റർജൻറ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കണം. മിൽക്കിംഗ് മെഷീൻ ആണ് നമ്മൾ പാലുകാർക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ എന്നും ക്ലീൻ ചെയ്യണം. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിച്ചാണ് മിൽക്കിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത്.
1: ശുചിത്വം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാഹ്യ പരാദങ്ങളാണ്. എളുപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുക്കൾക്ക് വിഭിന്ന രോഗങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും ബാഹ്യ പരാദങ്ങളായ ചെള്ള്, പട്ടുണ്ണി, പിന്നെ ഈ കടീച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റിവരുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ചുറ്റുപാടാണ് വൃത്തിഹീനമായ ചുറ്റുപാട്. അപ്പം ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തൈലേറിയ ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്ന തൈലേറിയ ഇപ്പം കൂടുതലായിട്ടുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, ബബീസിയ, പിന്നെ ഈ ചർമ്മമുഴ രോഗം എന്ന് പറഞ്ഞിട്ട് രോഗം, ഇപ്പം നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നത് ലംബി സ്കിൻ ഡിസീസ്, അത്, പിന്നെ മുടന്തം പനി എന്ന് പറയും പശുക്കൾക്ക്. മുടന്തും ഉണ്ടാവും പനിയും ഉണ്ടാവും, അങ്ങനെ വരുന്ന ഒരു അസുഖമുണ്ട്. അതെല്ലാം പടരുന്നത് രോഗം ഇല്ലാത്ത പശുക്കൾക്ക് രോഗമുള്ള പശുക്കളിൽ നിന്ന് ഈ ബാഹ്യ പരാദങ്ങൾ വഴിയാണ്ടാണ് പകരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഏറ്റവും നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ഭയങ്കര അനിവാര്യതയാണ്. എന്നാൽ ഈ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, ഈ ബാഹ്യപരാദങ്ങൾ. അപ്പം ഇന്ന് വിപണിയിൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബാഹ്യപരാദങ്ങൾ നിയന്ത്രിക്കാൻ. കൂടുതലും വെള്ളത്തിൽ കലക്കി പശുക്കളെ നേരത്ത് തളിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. പിന്നെ പോറോൺ എന്ന് പറയും, ഇങ്ങനെ മുതുകിൽ വരച്ചു കൊടുക്കാൻ വരുന്ന, അങ്ങനെ ചോക്ക് പോലെ വരയ്ക്കാം, അങ്ങനെയുള്ള മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ കർഷകരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വിഭാഗം പേര് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവും, അവിടുന്ന് ചെള്ളിനുള്ള മരുന്ന് ചോദിക്കും, അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പരാദങ്ങളെല്ലാം ഈ മരുന്നുകൾക്കെതിരെ
1: പ്രതിരോധശേഷി
0: ഡെവലപ്പ് ചെയ്യും. പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏൽക്കാതെ വരും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കറക്റ്റായിട്ട് പശുവിനെ നമ്മൾ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം പശുവിന്റെ ദേഹം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ചിട്ടുള്ള ആ അനുപാതത്തിൽ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അപ്പം പശുവിന്റെ ദേഹത്താണെങ്കിൽ ചെവിയുടെ അകത്തും പിന്നെ ഈ വയറിന്റെ അടിവശത്ത്, കഴുത്ത്, വാല്, തൊടയുടെ ഇടുക്കുള്ള ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് ചെള്ളുകൾ കാണും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മരുന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പശുവിന്റെ ദേഹത്ത് പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ തൊഴുത്തിലും പരിസരത്തും എല്ലാം മരുന്ന് കൊടയണം. ഇങ്ങനെ മരുന്ന് കുടഞ്ഞതിന് ശേഷം പിന്നെ പശുവിനെ കുളിപ്പിക്കരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പോറോൺ പോലുള്ള മരുന്നാണെങ്കിൽ നമ്മൾ കഴുത്തിന്റെ ബാക്കിലില്ലേ, അവിടം തൊട്ട് വാലിന്റെ തുടക്കം വരെ ഇങ്ങനെ ഒരു വര പോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ വേറെ അങ്ങ് തേക്കേണ്ട, അതങ്ങ് സ്പ്രെഡായിക്കോളും. പിന്നെ നമുക്ക് ഒത്തിരി ചെള്ളുണ്ടെങ്കിൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ പട്ടുണ്ണികൾ കൂടുതലും ഇങ്ങനെ തറയിൽ മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. ചത്ത് വീഴുക അല്ല ചെയ്യുന്നത്, കൂടുതലും മയങ്ങി വീഴും. അപ്പം നമ്മൾ ഇതിന് അപ്പം തന്നെ ഇതിനെ തൂത്ത് കൂട്ടണം. തൂത്ത് കൂട്ടി തീയിലിടണം. അതാണ് ഏറ്റവും നല്ല ഇതിനെ നശിപ്പിക്കാനുള്ള മാർഗം. പിന്നെ തൊഴുത്തിൻ്റെ ചുറ്റുമുള്ള ചപ്പുചോറുകളും ഒക്കെ നമ്മൾ തീയിട്ട് നശിപ്പിക്കണം. അതിൻ്റെ കൂടെ ഈ നമ്മൾ ഒന്ന് രണ്ടായിട്ട് ദേഹത്ത് പറ്റി പിടിച്ചിരിക്കും ചെള്ളുകൾ, അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പറക്കിയിട്ട് അതിനെയും തീയിലിട്ട് നശിപ്പിക്കണം. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ തൊഴുത്തിൻ്റെ അകത്തുള്ള ഈ വിള്ളലുകൾ, ചെറിയ സുഷിരങ്ങൾ, അവിടെയൊക്കെ ഇത് പോയിരിക്കും, അവിടെ ഒന്ന് പെരുകയും ചെയ്യും. അപ്പം നമ്മൾ പശുവിനെ തേക്കുന്ന സമയത്ത് തന്നെ തൊഴുത്തിൻ്റെ ആ വിള്ളലുകളിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. ഇനി അങ്ങനെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സിമെൻ്റ് ഇട്ട് നമ്മൾ അടയ്ക്കുക.
1: ഇവർക്ക് പെരുകാനുള്ള സ്ഥലം നമുക്ക് കൊടുക്കരുത്.
0: അതായത് തൊഴുത്തിന്റെ പരിസരത്ത് ഈ പാഴ് വസ്തുക്കളൊക്കെ കാണത്തില്ലേ, ഓട്, ഓല,
1: അങ്ങനെയുള്ള സാധ്യതകളുണ്ടല്ലേ,
0: അവിടെയൊക്കെ ഇത് പെരുകും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കുക.
1: ശുചിത്വം പാലിച്ചാൽ മിക്ക രോഗത്തിൽ നിന്ന് നമ്മുടെ പശുക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം കർഷകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർക്ക് തോന്നുന്നു ഇതെല്ലാം പ്രായോഗികമാണോ അല്ലയോ എന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ

0: ചെയ്താൽ നമുക്കിതിൻ്റെ ലാഭം ലഭിക്കും.
1: അതെ, തീർച്ചയായും.
0: ഡോക്ടർ ദിവ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
1: താങ്ക് യു സർ.
2: പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായർ.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷി യന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷി യന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതാണ്: ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഉത്തരം: ഫാമിൽ 500 മുതിർന്ന പക്ഷികളിൽ കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. മുട്ടക്കോഴി, മുട്ടത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 6 മാസത്തിന് മുകളിലുള്ളവയാണ് മുതിർന്നവയായി കണക്കാക്കുക. എന്നാൽ ഇറച്ചിക്കോഴി, ഇറച്ചിത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 22 ദിവസത്തിന് മുകളിലുള്ളവയെ മുതിർന്നവയായി കണക്കാക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലയിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം 9383471150. തൃശൂർ 9383473242. പാലക്കാട് 9383471457. മലപ്പുറം 9383471618. കോഴിക്കോട് 9383471779. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റ് 1 2.5 kg വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 kg സ്യൂഡോമോണാസ്, 20 kg ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 kg മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ രണ്ടു വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 g വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലം ഒരുക്കുന്ന സമയത്ത് 1 cm 2 മുതൽ 3 kg വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂടുചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 g മാംഗോസെബ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കിവച്ച ശേഷം നടുക. 90 kg ചാണകപ്പൊടി 1 kg ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വണ്ണം 2 തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക. കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 85 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. 1 ന് 175 രൂപയാണ് വില. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547070770

0: 3 ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18 ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
1: ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
3: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
1: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3 ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാതാഗത

0: ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃ ശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 km വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീം വർക്കും തമ്മിലാണ് 4 ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 200,000+ സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷ വേളയിൽ യാത്രാ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ

0: ഓടിയനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു, ചെന്നൈ, കൊല്ലം, ബംഗളൂരു, എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.
2: Welcome back to Yuvavani Music Time. For the next 25 minutes, we are featuring music from BTS. What a falling of your skin. Swim, swim.

0: ആകാശവാണി തൃശൂർ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നിവെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി
1: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: മൂന്ന് ചോദ്യങ്ങൾ, നാടകം അവസാന ഭാഗം.
1: ദൂരെ ഒരാൾ,
2: അതെ അതെ,
1: ശ്വാസം കിട്ടാതെയാണല്ലോ ഓടി വരുന്നത്. താടിയുണ്ട്, നീണ്ട താടി.
2: അയ്യോ,
1: അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.
2: വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാനാവാതെ പൊളയുന്നു.
1: ഗുരുതരമായി എന്തോ സംഭവിച്ചു.
2: അതെ, അയാൾ ഇങ്ങ് എത്തുന്നത് വരെ നോക്കി നിൽക്കണ്ട. വരൂ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വേഗം വേഗം വേഗം. ആ, നമുക്ക് ഇയാളുടെ ജീവൻ രക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്.
1: അയ്യോ, കഷ്ടമായി പോയല്ലോ. താങ്ങി എഴുന്നേൽപ്പിക്കും മുമ്പേ ദേ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
2: നോക്കൂ, അയാളുടെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്.
1: ആ, ഞാൻ കണ്ടു. ചോരയെ ഒലിച്ച് ദേ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയാക്കാം. മുറിവ് കെട്ട
2: പിടിച്ചോളൂ. നമുക്ക് ഇയാളെ കുടിലേക്ക് കൊണ്ടുപോകാം. വേഗം വേഗം, സമയം കളയണ്ട.
1: കൊണ്ടുപോകാം.

0: കുഞ്ഞെ,
1: അങ്ങനെ
0: ആ ഇതാ ഇളം ചൂടുള്ള വെള്ളവും തുണിയും.
1: യോ, എത്ര കഴുകിയിട്ടും ചോര നിൽക്കുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്.
0: സാരമില്ല, വീണ്ടും വീണ്ടും കഴുകൂ. ക്ഷമയോടെ സ്നേഹത്തോടെ കഴുകൂ. ചോര ഉറപ്പായി നിൽക്കും.
1: ഇപ്പൊ ചോര നിന്നിട്ടുണ്ട്, ആശ്വാസമായി. ഇനിയും മുറിവ് കെട്ടാമല്ലോ.
0: ഇതാ ഈ മരുന്ന് കൂടി വെച്ചോളൂ, വേദന കുറയും, മുറിവ് ഉണങ്ങുകയും ചെയ്യും.
1: കണ്ണു തുറക്കുന്നുണ്ട്.

0: സൂക്ഷിച്ച് മുറി വനക്കാതെ നോക്കണം. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്, ആ കിടക്കെ തട്ടാതെ വരൂ. ആ ഈ കിടക്കയിൽ കിടത്തണം കുഞ്ഞെ, ഇവിടെ കിടന്ന് വിശ്രമിച്ചോളൂ കേട്ടോ.
1: അയ്യോ മതിയേ മതി, അങ്ങനെ കിടന്നോളൂ.

0: കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. മുറിവേറ്റ ആ മനുഷ്യന് കാവലായി. പാവം, വേദന കടിച്ചമർത്തി കിടക്കുകയായിരുന്നിരിക്കും.
1: അതേ സന്യാസി ശ്രേഷ്ഠ, ഞാൻ ഉണർന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്.
0: അതെ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം മാറി കാണും, വേദനയും കുറഞ്ഞു കാണും അല്ലേ?
1: ആ അയ്യോ, അതാ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ആ കണ്ണുകൾ തുറന്ന് മെല്ലെ ചുറ്റും നോക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു മാറ്റം ദേ അയാളെ കാണുന്നു.

0: ഇപ്പോൾ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? കുറച്ചെങ്കിലും വേദന സഹിക്കാനാവുന്നുണ്ടോ?
1: കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരിക്കില്ല. ഒരു മരവിപ്പ് മാത്രം. ഇപ്പോൾ വേദന കുറഞ്ഞു, ശ്വാസം നേരെ വീഴുന്നുണ്ട്. ഒരു പുതിയ ജന്മം പോലെ.
0: ഇനിയും കുറച്ച് പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. ഓരോ അണുവിലും ആരോഗ്യം നിറയട്ടെ. പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് ആശ്രമം വിട്ടിറങ്ങിയാൽ മതി. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രോഗശാന്തിക്കായി പ്രാർത്ഥനകളുമുണ്ട്. വേഗം സുഖം പ്രാപിക്കും. ഈ കാടിന്റെ കുളിർമയിൽ സ്വസ്ഥമായി ശയിച്ചോളൂ.
1: മരണം തൊട്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവമല്ലേ അങ്ങ്? എങ്ങനെ മറക്കാൻ കഴിയും ഈ രൂപം? എന്റെ ഓരോ ശ്വാസത്തിലും ഇപ്പോഴങ്ങുണ്ട്. ഗുരുവായി, രക്ഷകനായി, എനിക്ക് പുനർജന്മം നൽകിയ അങ്ങയെ ഞാൻ എത്ര അനുസരിച്ചാലും മതി വരില്ല. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പാദങ്ങൾ കഴുകി കുടിച്ചാലും തീരില്ലൊരിക്കലും.
0: നിന്റെ മുറിവുകളിൽ പടരുന്ന വേദന ഞാൻ അറിയുന്നു. നീ നിസ്സഹായത്തോടെ കയ്പ് നുണയുകയാണ് അല്ലേ? ഈ കാടിന്റെ മടുത്തിട്ടിലെ പച്ചമരുന്നുകൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. മുറിവുണക്കാനും വേദന അകറ്റാനും കഴിവുള്ള ഇവിടെ ഇപ്പോ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാളിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പോയി വരാം. സുഖമായി കിടന്നോളൂ.

0: താങ്കൾക്കിപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, അത്ര കണ്ടു ബുദ്ധിമുട്ടില്ല.
0: ആ, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആരാ? എന്താ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ കണ്ണിലെ തീവ്രത, ഈ മുറിവുകൾ, ഈ ഭാവം, പറയൂ ആരാ?
1: മുഖവുരയില്ലാതെ പറയാം, ഞാൻ അങ്ങയുടെ ശത്രു. അങ്ങയുടെ ജീവനെടുക്കാൻ കാത്തിരുന്നവൻ.
0: ശത്രുവോ? എങ്ങനെ? എന്തിന്? എന്തിന് നീ എന്റെ ജീവനെടുക്കണം? ഞാൻ എന്തു പിഴച്ചു നിനക്ക്?
1: അങ്ങ് ഈ രാജ്യത്തിന്റെ അധിപനല്ലേ? അധികാരം, സമ്പത്ത്, പ്രതാപം എല്ലാം അങ്ങയുടെ കാൽ കീഴിൽ. അങ്ങ് പലരുടെയും സ്വപ്നങ്ങൾ തകർത്തില്ലേ? അങ്ങ് ഏത് വേഷം ധരിച്ചാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും. അത്രത്തോളം എനിക്ക് സുപരിചിതനാണ്. എന്റെ മനസ്സിലെ വെറുപ്പ് അങ്ങയുടെ രൂപം കൊത്തിവെച്ചു.
0: എനിക്ക് നിന്നറിയില്ല.

0: ഒരു തരത്തിലും ഞാൻ ഓർക്കുന്നുമില്ല. ആരാണ് നീ? എന്താണ് ഈ വൈരാഗ്യം?
1: എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ വരും. അവൻ നെഞ്ചിൽ കനലുമായി നടന്നവൻ, കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവൻ, ചിരിയിൽ ആയിരം കഥകൾ ഒളിപ്പിച്ചവൻ. ഓർമ്മയുണ്ടോ അങ്ങേക്ക്?
0: എത്രയോ മുഖങ്ങൾ മാഞ്ഞുപോയി, എത്രയോ പേരുകൾ വിസ്മൃതിയിലാണ്ടു. പറയൂ, ആരായിരുന്നു അവൻ?
1: രാജ്യദ്രോഹ കുറ്റം ചുമത്തി സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തൂക്കിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവൻ അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരഗ്നികോളമായിരുന്നു. അധികാരത്തിന്റെ അന്ധതയ്ക്കെതിരെ പോരാടിയവൻ. ഓർമ്മയില്ലേ അങ്ങേക്ക് ആ മുഖം? അവൻ എന്റെ ജീവനായിരുന്നു.

0: ഓർക്കുന്നുണ്ട്, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. ഒരു ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഓർമ്മകൾ എന്നെ പിന്തുടരുന്നു. അന്നത്തെ എൻ്റെ തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രവൃത്തിയായിരുന്നില്ല അത്. എങ്കിലും ഞാൻ യാചിക്കുകയാണ്.
1: എന്തിന്? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്നറിഞ്ഞ് ശ്രുതിക്ക് അവശനായി കിടക്കുന്ന എന്നെ അങ്ങേക്കിപ്പോൾ നിഷ്പ്രയാസം വകവരുത്താമല്ലോ. എന്തിനി കാരുണ്യം? എന്തിനി പശ്ചാത്താപം? അധികാരം തലയ്ക്ക് പിടിച്ചൊരാൾ ഇത്രമേൽ താഴുന്നത് വിശ്വസിക്കാനാകുന്നില്ല.
0: അധികാരത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റുകൾ പറ്റി, കാഴ്ചകൾ മങ്ങി, വിധികൾ പിടിച്ചു, സിംഹാസനം ഒരു ഭാരമായി തോന്നി, മുൾമുനയിൽ ഇരുന്ന പോലൊരു വേദന. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ഓരോ വീഴ്ചയും ഒരു പാഠമായിരുന്നു. ഇന്നെൻ്റെ കിരീടം വെറും അലങ്കാരമല്ല, അത് പ്രജകളുടെ പ്രതീക്ഷയാണ്. എൻ്റെ വാൾ അവരുടെ രക്ഷയ്ക്കുള്ളതാണ്. എൻ്റെ ഭരണം അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം.
1: അങ്ങയുടെ പിന്നീടുള്ള നല്ല ഭാവം ഒരു നുണയാണെന്ന് ഞാൻ കരുതി. കൊല്ലുവാനായി മാത്രം കാത്തിരുന്നു. അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വെറുപ്പോടെ പകയോടെ ഞാൻ നോക്കി. ഓരോ പ്രഭാതത്തിലും അറുക്കാൻ നിർത്തിയ ആടിനെ പോലെ അങ്ങയെ കണ്ടു. അങ്ങയുടെ ചിരി എൻ്റെ ചിന്തകളെ കൊത്തി വലിച്ചു. അങ്ങയുടെ ദയ എന്നെ കൂടുതൽ രോഷം കൊള്ളിച്ചു. പക്ഷേ ഈ കുടിലിൻ്റെ വാതിൽക്കൽ എത്തും വരെ ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അങ്ങയുടെ ശരിക്കുമുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ അങ്ങയോടുള്ള എൻ്റെ വെറുപ്പും പകയും അടിഞ്ഞു പോകുന്നു.
0: നീ ഈ പരിസരത്ത് എന്തിനു വന്നു?
1: കൊല്ലാൻ, അങ്ങയെ കൊല്ലാൻ തന്നെ.
0: അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് ആ ഒറ്റുകാരൻ?
1: അങ്ങയാൽ അവഗണിക്കപ്പെട്ട പണ്ഡിത സദസ്സിൽ നിന്ന് ഒരാൾ.
0: വിചിത്രമായിരിക്കുന്നു.
1: അങ്ങയെ അപായപ്പെടുത്താൻ ഞാൻ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം തെറ്റിപ്പോയി. ഇല്ലെങ്കിൽ കുടിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയെ ഞാൻ വകവരുത്തിയേനെ.
0: പിന്നീട് നീ എന്ത് ചെയ്തു?
1: വൈകുന്നേരമായിട്ടും അങ്ങയെ കാണാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അങ്ങയുടെ അംഗരക്ഷകൻ എൻ്റെ മുന്നിൽ പെട്ടുപോയി. സംശയം തോന്നിയ അയാൾ എന്നെ വാളെടുത്ത് വെട്ടി. മുറിവേറ്റ ഞാൻ ഓടുകയായിരുന്നു. ഓടിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും വെട്ടേറ്റ് ഞാൻ മരിച്ചു.
0: അപ്പോൾ നീ എന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ?
1: ഉറപ്പായും. ഈ കുടിലെത്തുന്നതിന് മുൻപ് വരെ അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇനി എന്നോട് അങ്ങ് ക്ഷമിക്കണം. കുറ്റബോധം ഒരു ഭാരം പോലെ.
0: എന്തിന്?
1: ഇവിടെ ഞാൻ മരണം തൊട്ടരികിൽ കണ്ടു.

0: ആ നിമിഷങ്ങളിൽ അങ്ങ് രക്ഷകനായി അവതരിച്ചു. അങ്ങയുടെ പരിചരണം, കരുതൽ, സ്നേഹത്തിൻ്റെ സ്പർശം എൻ്റെ ഉള്ളിലെ പുകയെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങയുടെ വിശ്വസ്ത സേവകനാണ്.
1: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. നിന്റെ സഹോദരനെ ശിക്ഷിച്ചതിന് അധികാരത്തിൻ്റെ തെറ്റുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഭരണാധികാരിയാണെന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഞാൻ തിരികെ നൽകാം. നിനക്കുള്ള ചികിത്സയ്ക്കായി കൊട്ടാരം വൈദ്യരെയും സേവകരെയും ഇങ്ങോട്ടയക്കാം.
0: ജീവൻ രക്ഷിച്ചു തരും വലുതായി, ഇനി എന്ത് ക്ഷമാപണം.
1: ശരി, വിശ്രമിച്ചോളൂ, എല്ലാം ശാന്തമാകട്ടെ.

0: ആ അങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോയി.
1: ഒരു ജീവൻ രക്ഷിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്കുണ്ട്.
0: ആ അതാണ് ധർമ്മം.
1: പക്ഷേ ആ താടിക്കാരൻ ആരാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അങ്ങ് അന്വേഷിച്ചില്ലല്ലോ.
0: അയാൾ ആരും ആകട്ടെ, സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയെന്ന് മാത്രം. അതിൽ കൂടുതലൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല.
1: പക്ഷേ അയാളെന്റെ ജീവൻ എടുക്കാൻ വന്നതായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ.
0: ജീവൻ എടുക്കാനോ? കാരണം എന്തിനാ അത്ര പക?
1: അത് കാരണം ഞാൻ തന്നെയാണ്, എന്റെ ചെയ്തികൾ.
0: അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ചോരയോ വെറുപ്പോ വിധിയോ?
1: അങ്ങ് അങ്ങെന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, വേഷപ്രച്ഛന്നനായി വന്നതാണ്.
0: മഹാരാജൻ, അങ്ങിവിടെ എത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞാനത് മനസ്സിലാക്കി.
1: ഓ,
0: മണ്ണിനറിയാം വിത്തിൻ്റെ ഭാഷ. അങ്ങയുടെ നോട്ടവും നടപ്പും എത്ര ഒതുക്കിയിട്ടും അത് പുറത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. കാറ്റിനറിയാം പൂവിൻ്റെ ഗന്ധം. പുറം ലോകവുമായി എനിക്കിപ്പോൾ ഭൗതികമായ ബന്ധമില്ലെങ്കിലും അങ്ങൊരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടലിനറിയില്ലേ നദിയുടെ ദാഹം?
1: അങ്ങയുടെ വിദഗ്ധമായ ഉപദേശം എനിക്ക് ആവശ്യമായിരുന്നു. ഒരു വഴികാട്ടിയായി, ഇരുളിൽ വെളിച്ചമായി. ഇവിടെ സാധാരണക്കാർക്ക് മാത്രം പ്രവേശനമുള്ളത് കൊണ്ടാണ് നാം വേഷം മാറി വന്നത്.
0: സാധാരണക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേഷമോ ഭാവമോ അല്ല, ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും സാധാരണക്കാരുടെ മനസ്സുണ്ടായിരിക്കണം എന്നതാണ്. മനസ്സ്, അതാണ് പ്രധാനം. അങ്ങിപ്പോ ആടയാഭരണവും കിരീടവും ചെങ്കോലും ഒക്കെയായി വന്നാലും ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ സാധാരണക്കാരനായിരിക്കണം, വിനയത്തിൻ്റെ പാഠം പഠിക്കാൻ.
1: അങ്ങയുമായി അടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ വിഡ്ഢിത്തം മനസ്സിലാക്കുന്നതേ. എൻ്റെ അഹങ്കാരം എത്ര വലുതായിരുന്നു.
0: ഇവിടെ നിൽക്കുമ്പോൾ അങ്ങ് ഒരു പരിധിവരെ സാധാരണക്കാരൻ തന്നെയായിരുന്നു. ആ അതൊക്കെ പോട്ടെ, മനസ്താപം വെടിഞ്ഞ് പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിച്ചോളൂ.
1: അധികാരമേറ്റപ്പോൾ സിംഹാസനവും അധികാരത്തിൻ്റെ കൊടുമുടിയും എൻ്റെ മാത്രം ലോകമായി. എൻ്റെ ഓരോ നോട്ടവും കൽപ്പനയായി, ഓരോ വാക്കും നിയമമായി, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കി. ഏകാധിപതിയായിരുന്നു ഞാൻ. ജനങ്ങളുടെ കണ്ണീരിൽ ഞാൻ എൻ്റെ സാമ്രാജ്യം കണ്ടു.
0: അധികാരം, അതൊരു മരീചികയാണ് കുഞ്ഞേ. അതൊരുവന് ഉന്മാദിയാക്കും, ഒരുവൻ്റെ കണ്ണു മൂടിക്കിട്ടും, സ്വയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കും. അതാണ് അധികാരത്തിൻ്റെ പോരായ്മ. നന്മതിന്മകളെ തിരിച്ചറിയാനാവാത്ത അധികാരിക്കും ഒപ്പം പ്രജകൾക്കും അധികാരം ഭാരമായി മാറും.
1: നാം രാജാവാകുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ഭീഷണികളുണ്ടായി. എൻ്റെ അധികാരത്തിനെതിരെ

0: ായുള്ള ഓരോ സ്വരവും അപകട സൂചനയായി തോന്നി. അധികാരം ഉറപ്പിക്കാൻ, രാജ്യത്തെ വരുതിയിലാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. സ്വത്തുക്കൾ പിടിച്ചെടുത്തു, പലരുടെയും ജീവനും സ്വപ്നങ്ങളും കവർന്നെടുത്തു, അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കി. ഈ പാപഭാരം ഇന്നും എന്നെ പിന്തുടരുന്നു.
1: കുറ്റബോധത്തിന്റെ കയ്പുനീരും പശ്ചാത്താപത്തിന്റെ തീവ്രയാതനയുമാണ് അങ്ങയെ നന്മയിലേക്ക് നയിച്ചത്. മനസ്സാക്ഷിക്കുത്തിന്റെ വേദനയിൽ മെഴുകുരി ജോലിക്കുന്നത് പോലെ അങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
0: ആ താടിക്കാരന്റെ സഹോദരൻ എന്റെ സിംഹാസനത്തിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ അയാളെ തകർത്തു, സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു, വധശിക്ഷ നൽകി. കോട്ടകൊത്തളങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ സഹോദരന്റെ നിലവിളി. എന്റെ കുറ്റബോധം, എന്റെ പശ്ചാത്താപം, അതുകൊണ്ട് എന്താണ് ഫലം?
1: സംഭവിച്ചതെല്ലാം സംഭവിച്ചു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടരുത്. ആ മനുഷ്യൻ വന്നതും പോയതും പറഞ്ഞതും പറയാത്തതും ഒക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം മുഴുവൻ അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സംശയം വേണ്ട മഹാരാജൻ, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു, പകയുടെ കരുനിഴൽ മഞ്ഞുപോയിരിക്കുന്നു.
0: സമാധാനമായി എനിക്ക്, സന്യാസി ശ്രേഷ്ഠ. ഇപ്പോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നെഞ്ചിലെ കല്ലുരുകി നീങ്ങിയ പോലെ. ഇനിയും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും.
1: ആയിക്കോട്ടെ, സന്തോഷമായി മടങ്ങിക്കൊള്ളൂ.
0: പിന്നെ ഈ നിമിഷത്തിലും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
1: അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ.
0: അതങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ.
1: അങ്ങീ കുടിലിൽ കഴിഞ്ഞ നിമിഷങ്ങളിലെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ താമസം വന്നപ്പോ അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ ആ താടിക്കാരൻ അങ്ങേ ആക്രമിക്കുമായിരുന്നു അല്ലേ?
0: അതെ.
1: പരിക്കേറ്റ ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ തയ്യാറായതുകൊണ്ട് അയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന പക ഇല്ലാതെയായി. കഴിഞ്ഞ കാലത്തെയോ വരും കാലത്തെയോ ഓർത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഏതു കാര്യവും എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പമുള്ളയാൾ ആരാണോ ആ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇനി പ്രവൃത്തി, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം.
0: അതെ,
1: മനസ്സിലായല്ലോ.
0: അതെ,
1: വിജയ ഭവ.
2: Hmm.

മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡിആർ, താടിക്കാരൻ കല്ലയം കൃഷ്ണദാസ്.

0: ആകാശവാണി തൃശൂർ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: നാളെ രാവിലെ 9:30 യുവവാണി ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗ്ഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ദർശൻ ടി വി, കൃഷ്ണ, കാർത്തിക്, ഗൗതം, അഭിജിത്, ദേവ്ജിത്ത് എന്നിവരും ഫാക്കൽറ്റി അഡ്വൈസറായ അധ്യാപകൻ അൻവർ സാദിഖും പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി നാളെ രാവിലെ 9:00 യുവവാണിയിൽ. നാളെ രാവിലെ 7:05 അക്ഷര കേരളം ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം നാളെ രാവിലെ 7:05 അക്ഷര കേരളം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: 2-ാം 4-ാം ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിൻ്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിൻ്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: Welcome.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാനിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു, ചെന്നൈ, കൊല്ലം, ബംഗളൂരു, എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വ മിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിത ഭവനങ്ങളിലൂടെ

0: നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾ സെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമിച്ചിറയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. gci.polyadmission.org എന്ന പോർട്ടലിലൂടെ നാളെ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 രൂപ. പ്രായപരിധിയില്ല. 10-ാം ക്ലാസിൽ ഗ്രേഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം നൽകുന്നത്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ജോലി സാധ്യതകൾ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0480289619 മറ്റൊരു നമ്പർ 9947399146 9895277187 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 31-ാം തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 17, 24 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 6% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1,00,000 രൂപ മുതൽ 4,00,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-നും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാനപരിധി 3,00,000 രൂപ വരെയാണ്. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിനു സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487233156, മറ്റൊരു നമ്പർ 9400068508. പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ 1 വർഷത്തെ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ വിഭാഗങ്ങളിൽ നിലവിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടെത്തി പ്രവേശനം എടുക്കണം. ഫോൺ നമ്പർ 0487238253. സേവന വാർത്തകൾ സമാപിച്ചു.

0: അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: ഫെൻസിങ്ങിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? തുടക്കം എങ്ങനെയായിരുന്നു?
2: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതിൻ്റെ നമ്മളപ്പം സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വിളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതെങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാർ വന്ന് കബഡി ഉണ്ട് അടുത്ത ആവശ്യം ഉണ്ട്, ആ പോകാൻ സാറെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്കൂളിനെ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
1: കിട്ടുന്ന
2: ചാൻസിൽ ഞങ്ങളങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെൻറ്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
1: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെ
2: സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ സാർ അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞ് ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്ത് പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ കുറേ ഒരുപാട് ഇവൻറ്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമ സാറെന്നൊരു സാറുണ്ടായിരുന്നു, സാറ് നിർമ്മാണമുള്ള. അപ്പോൾ സോമ സാറിൻ്റെ അടുത്താക്കി, അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തോണ്ട് സാറ് പറഞ്ഞു.
1: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
2: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിൻ്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡലെടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഇവൻറ്റ് ചേഞ്ച് ചെയ്ത് മേളിൽ ഫെൻസിങ് എന്ന് ഒരു ഇവൻ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇൻ്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
1: കേട്ടിട്ടുണ്ടായിരുന്നു?
2: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
1: അറിയത്തില്ല.
2: അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി, ഞങ്ങളങ്ങനെ ചെയ്തു. അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
1: ആദ്യമായിട്ട് അത് എൻ്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
2: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവൻ്റും അങ്ങ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിത് അങ്ങ് ചെയ്തു പോയി. പക്ഷേ അതിൻ്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് വന്ന രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ ഇറവിലേറെ വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രൊവലേഷൻ ഒരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അത് ഞങ്ങൾ ഒരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ കൂടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ് മാറി നേരം ഞാൻ ജോലിക്ക് പോകും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11-12 നാഷണൽസ് കളിച്ചിട്ട്.
1: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നാഷണൽസ് കളിക്കാൻ?
2: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു, അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നാഷണൽസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻറ്ററിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
1: നമ്മുടെ
2: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലാവും. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
1: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
2: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16ാമത്തെ പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് സെമിനിൽ വന്നു. അതന്നാണ് ഞങ്ങൾ ആ സാർ ആന്ധ്ര നാഷണൽ മീറ്റ് കളിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8-നുള്ളിൽ എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ തീർന്നു. പിന്നെ വേറെ നോക്കാനില്ല, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറെ എന്നാലും ഒരു 15 പോയിന്റ് ആണെങ്കിൽ ഒരു 8-6 പോയിന്റ് എടുക്കാൻ
1: പറ്റത്തുള്ളൂ.
2: സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ 3 നേരം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇതാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
1: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസൊക്കെ പോയപ്പം, സംസ്ഥാനത്തിന് പുറത്ത് പോയി കളിച്ചപ്പം, ആ പ്ലെയേഴ്സിൻ്റെയൊക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുമാരേക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ, അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
2: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡലടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്. കാരണം നമ്മൾ സ്റ്റേറ്റ് ജില്ല ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പോൾ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിൻ്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പം നമ്മൾ

0: ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി. കാരണം എങ്ങനെ അങ്ങനെ പോയി, മുന്നോട്ട് മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിനെ ഒരു എന്ത് പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവൻ്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിനെന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യം, ഇതെവിടെ പോയാൽ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോൾ ഉണ്ട്.
1: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ അത്?
0: സാർ, അപ്പറേറ്റസ്
1: ലഭ്യം. കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ മാനുവലി ചെയ്തുകൊണ്ട് വന്നത്. മാനുവലി ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പം മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10 വർഷത്തിന് 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
1: അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും അപ്പറേറ്റസ് ഒക്കെ ഉണ്ടോ, ഇലക്ട്രിക്കലൊക്കെ എല്ലാം ഉണ്ടോ? ഇത്
0: അപ്പറസ് സ്പോർട്സ് കൗൺസിലിൽ ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലിൽ എല്ലാത്തിലും ഉണ്ട്, സായിക്കുണ്ട്. ഇപ്പം ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പറസ് മാത്രം 140,000 രൂപയാവും. അതിൻ്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 60-നുള്ളിൽ പോകും, 2 60-2 70-നുള്ളിൽ പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പറസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5 ഉള്ളൂ. ഇത് വാങ്ങിച്ചാലേ പറ്റും. എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
1: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ അവിടെ ട്രെയിനിങ്
0: അവിടെ ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളായാലും എല്ലാവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവൻ്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പ എന്നൊരു ഈവൻറ്റിൽ 750 ഗ്രാം പ്രഷർ വരണം. നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷേ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പറസ് വേണം.
1: അപ്പോഴേ പോയിന്റ്
0: അപ്പോഴേ പോയിന്റ് വരും. അല്ല, മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി പറയാണ് ആ ഹിറ്റ് കൊണ്ടു കൊണ്ടു. അപ്പോൾ ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും. ഇപ്പം അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ റൊട്ടീനിങ്. അത് ചേഞ്ചായി വന്ന് ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും. ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അത് പിന്നെ ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിൻ്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് ഇതെല്ലാം ചെക്ക് ചെയ്തേ നടക്കത്തുള്ളൂ.
1: ഇപ്പോൾ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്, എല്ലാവർക്കും ഇതിനെക്കുറിച്ച്
0: അറിയത്തില്ല.
1: ഇതിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ ഇതൊക്കെയാണ്
0: സാർ? അതിൽ 3 ഇവൻ്റ് ഉണ്ട്. 3 ഇവൻ്റ് എന്നാൽ സേബർ, ഫോയിൽ, എപ്പെ. ഇതെന്ന് നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ അല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവൻറ്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
1: ആ സ്പേസിൽ നമ്മൾ
0: ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനിൽ ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഇക്കാര്യത്തിന് മേളിലോട്ട് വരത്തില്ല. ഇത് മാത്രം അതിന് ഫോയിൽ 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവൻറ്റ് എപ്പെ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വരണം.
1: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ
0: ഫുൾ ബോഡി, ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും.
1: ഓക്കെ,
0: ഇനി അടുത്തൊരു ഇവൻ്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവൻ്റ്. ഇവൻ്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മേളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മേളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
1: അതിന് പ്രഷറിൻ്റെ ആവശ്യമില്ല,
0: ഇല്ല, ടച്ചിങ് ലാമ്പ് വരും. പക്ഷേ ഇതിലുണ്ട്, ഇതിൽ ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്നുള്ളൂ. ഫെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാറിനെ ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാൽ സാറിന് പോന്നു വരാത്ത റിപ്പസ് എന്ന് പറയും. ഇതിങ്ങനെ കുറേ റൂൾസ് ഉണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പം നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവൻ്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടുവരവർ മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോൾ അകത്തേക്ക് സ്ലോ മോഷൻ വരും, അതിലും അവർക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
1: ശരി തന്നെ.
0: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ, ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മളവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്നവരെ നമ്മളിരിക്കും. എന്തിനായിരിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ ആ എൻ്റെ ബൗട്ട് കഴിഞ്ഞു നോക്കേണ്ട, പിന്നെ അവർ കാണും ഫൈനൽ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ എടുക്കുമോ നോക്കുമോ, ഇംഗ്ലണ്ട് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
1: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവൻറ്റും രണ്ടും ഉണ്ട്.
0: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവൻറ്റും ഉണ്ട് സാർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ 2 പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പം 4 പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് പോകുമ്പോഴും 4 പേർ, ഈ 4 പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
1: 4 പേരുടെ പെർഫോമൻസിൻ്റെ
0: അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4 പേര് വന്നാലും ബെസ്റ്റ് 3 പ്ലെയർ ടീം കളിക്കും, ഒരാൾ റിസർവ് ഇതാണ് പോകുന്നത്.
1: ഓക്കെ. ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
0: കൗൺസിലിൻ്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയർ സീനിയർ പ്ലേയേഴ്സാണ്, NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
0: നിലവാരം സാറേ മുന്നത്തെ കാട്ടിലും ഇപ്പം.

0: ഒത്തിരി ഉണ്ട്, ഒത്തിരി ക്ലബ്ബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
1: അത്രയും
0: അത്രയും അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിൻ്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൻ്റെ കുട്ടികളുണ്ട്.
1: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാ കേരളത്തിൽ?
0: മുന്നത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പോൾ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചതെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വയ്ക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
1: അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
0: ഇപ്പോഴത്തെ എല്ലാ സെൻറ്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വയ്ക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇതിലെ ഒരു ഓരോ ഇപ്പോൾ സ്പോർട്സിലും മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻ്റ് തന്നെ പാരൻ്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു. ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ നോക്കുകയാണ്, അടുത്ത ഇവൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുന്നേ ഇത് ഇന്ന ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ അറിയില്ല, പാരൻ്റ് ഒരു ഇവൻറ്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിലുണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരൻ്റ് ചിന്തിക്കും, എൻ്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാൽ പോണേ.
1: എല്ലാം ഒരു കാൽക്കുലേഷൻ,
0: എല്ലാം പാരൻറ്റിന് കാൽക്കുലേഷൻ ഉണ്ടാവും.
1: ഇപ്പം ഫെൻസിങ്ങിൻ്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പം നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
0: വേണം സാർ. കാരണം ഇതിൻ്റെ എക്യുപ്മെൻസിന് വില കൂടുതലാണ്. ഇപ്പം ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ FIയുടെ ബ്ലേഡ് വേണം. FIയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു 3 ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
1: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്നത് അപ്പറേറ്റസ്
0: ഇക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ എക്യുപ്മെൻസുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ എക്യുപ്മെൻസ് അവൈലബിൾ ആയിട്ടുണ്ട്.
1: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ അപ്പറേറ്റസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിങ്ങിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
2: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയേക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: This is ആകാശവാണി തിരുവനന്തപുരം.
2: Saturday night fever.

0: ആകാശവാണി. ഇപ്പോൾ ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. ഡൽഹി റിലേ
1: ആകാശവാണി ഹേ നമസ്കാർ. സംഗീത കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആപ്കാ സ്വാഗത് ഹേ. ആജ് കെ കാര്യക്രം മേ പ്രസ്തുത ഹേ ഡോക്ടർ രാമവർപ്പു മാധുരി ദേവി കാ കർണാടക ശൈലി മേ വീണാവാദൻ.
2: ദിസ് ഇസ് ആകാശവാണി. ഗുഡ് ഈവനിംഗ് ലിസണേഴ്സ്, വെൽക്കം ടു ദ നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ടുനൈറ്റ് വി പ്രസന്റ് A Veena recital in Carnatic style by Dr. Ramavarapu Madhuri Devi.
1: Dr. Ramavarapu Sharath Babu aur Srimati Vijayalakshmi ki beti Dr. R. Madhuri Devi ne Veena vadan ki shiksha apni mata ji Veena Guru Srimati Ramavarapu Vijayalakshmi ke paas praapt ki. Aapne sangeet ki barikiyan suprasiddh Veena vidwan Dr. E. Mani Shankar Shastri se seekhi. Manodharma ka palan karte hue Veena par layabaddh tarike se रस और भाव का प्रदर्शन डॉक्टर रामवरपु माधुरी देवी की विशिष्टता रही है. वीणा वादन में आकाशवाणी द्वारा ए ग्रेड प्राप्त डॉक्टर आर माधुरी देवी ने कई भारतीय और अंतर्राष्ट्रीय मंचों पर अपनी कला का प्रदर्शन किया है.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. ഗ്രാമീണ ജനതയുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ അഥവാ VBG റാംജി നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിർണായക പങ്കുവഹിച്ച ചരിത്രപരമായ നിയമമായിരുന്നു 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ ഈ പദ്ധതിയെ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവും സുതാര്യവുമായ വ്യവസ്ഥകളോടെ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതാണ് VBG റാംജി ആക്ട് 2025. രാജ്യവ്യാപകമായി 2026 ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ദർശനത്തിൽ ഗ്രാമീണ ജനതയെക്കൂടി പങ്കാളികളാക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ദൌത്യം. ഗ്രാമീണ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യത പൂർണ്ണമായി ഉറപ്പാക്കുക, ഗ്രാമങ്ങൾക്ക് ദീർഘകാലം പ്രയോജനപ്പെടുന്ന ശാശ്വതമായ പൊതുസ്വത്തുക്കൾ നിർമ്മിക്കുക എന്നിവയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ

0: തൊഴിലിനൊപ്പം സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങളും ഗ്രാമീണ മേഖലയിൽ ഉറപ്പുവരുത്താൻ ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. പഴയ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ VBG റാംജി നിയമം ഘടനയിലും ആനുകൂല്യങ്ങളിലും വിപ്ലവകരമായ പുരോഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുൻപ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് പരമാവധി 100 ദിവസത്തെ തൊഴിൽ മാത്രമാണ് ഉറപ്പു നൽകിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. വർഷത്തിലധികമായി ലഭിക്കുന്ന ഈ 25 ദിവസങ്ങൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിനൊപ്പം തൊഴിലാളികളുടെ ദേശീയ ശരാശരി വേതന നിരക്കിലും കേന്ദ്ര സർക്കാർ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരി വേതനം 298.8 നിന്നും 327.4 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു. രാജ്യത്തെ ഒരു സംസ്ഥാനത്തും പ്രതിദിന വേതനം 300 താഴെയാകരുത് എന്ന് കർഷക തൊഴിലാളി ക്ഷേമം മുൻനിർത്തി പുതിയ നിയമം കർശനമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ വേതന വർധനയുടെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലെ പുതിയ തൊഴിലുറപ്പ് വേതന നിരക്ക് 401 ഉയർന്നിട്ടുണ്ട്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. താരതമ്യേന ഉയർന്ന ജീവിത ചെലവുള്ള കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഭരണപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതുമായ മാറ്റം അതിന്റെ സാമ്പത്തിക ഘടനയിലാണ്. സഹകരണ ഫെഡറലിസം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ VBG റാംജി നിയമപ്രകാരം മൊത്തം പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി 60% തുക കേന്ദ്ര വിഹിതമായിരിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾക്കും കേന്ദ്ര സർക്കാർ ഇതിൽ വലിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ പുതിയ സാമ്പത്തിക സമവാക്യത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിൽ കൂടുതൽ ഉത്തരവാദിത്തവും പങ്കാളിത്തവും ഉറപ്പാക്കാൻ സാധിക്കും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചു. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇതറിയിച്ചത്. രാജ്യമെമ്പാടും പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും ഇതുവരെ സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആന്ധ്രപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാടു, കേരള ജേസെ രാജ്യോക്കോ ബഹത് ബധായി ദേതാ ഹൂം ജിനോനെ പെഹ്ലെ ഹി സപ്താഹ് മേ പ്രഭാവി പ്രാരംഭ കിയാ ഔർ ബഡി സംഖ്യ മേ റോജ്ഗാർ ഉപലബ്ധ കരായാ. ഹാലാങ്കി റോജ്ഗാർ മാൻസൂൺ പർ ഭി നിർഭർ ഹൈ, ഇസ്ലിയെ जहाँ कम हुआ है उन राज्यों को मेरा ये कहना नहीं कि वहाँ काम नहीं, क्योंकि कहीं बारिश हो रही होगी तो फिर काम नहीं होता. देश के कई हिस्सों में मानसून छाया हुआ है और मानसून की वजह से भी काम बाधित होता है. कई जगह खेती का काम भी पीक सीजन है कई जगह, इसलिए उसके कारण भी काम की जरूरत नहीं होती. लेकिन शुरुआत हमारी बहुत अच्छी हुई है. लेकिन मित्रों, हमारा लक्ष्य केवल कुछ ग्राम पंचायत नहीं, सब ग्राम पंचायतों में काम प्रारंभ करना है जहाँ काम की जरूरत हो. हमको सुनिश्चित करना है समय पर मजदूरी. आप जानते हैं कि 15 दिन के अंदर अंदर, वैसे तो हम कोशिश ये करें 15 दिन का सवाल नहीं है, हम अति शीघ्र कैसे उनके खाते में उनके पसीने की कीमत पहुंचा दें मजदूरी की. लेकिन 15 दिन से ज्यादा अगर हो गए तो इसमें बेरोजगारी भत्ते का पुख्ता प्रावधान है जो मजदूर भाई या बहन को देना पड़ेगा. लेकिन समय पर मजदूरी सुनिश्चित हो जाए, इसलिए राज्य सरकार अपने हिस्से के, क्योंकि ये पैसा तो आज जारी हो रहा है, लेकिन राज्य सरकार के हिस्से की राशि भी तत्काल राज्य का जो शेयर है वो पहुंच जाए, ताकि मजदूरों के खाते में समय पर मजदूरी पहुंच सके.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിന് ആന്ധ്രാപ്രദേശ്, കേരളം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടുകളോ മറ്റ് നടപടിക്രമങ്ങളോ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളോട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസിത് ഭാരത് ജി റാംജി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ഒരു ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക സംരക്ഷണത്തിന്റെ പരിഷ്കരണമാണ് ഇത് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപരമായ പ്രക്രിയകളിൽ മികച്ച രീതിയിലുള്ള ഡിജിറ്റലൈസേഷനും ആധുനികവൽക്കരണവുമാണ് VBG റാംജിയിലൂടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നത്. നിലവിലുള്ള EKYC പൂർത്തിയാക്കിയ ജോബ് കാർഡുകൾക്ക് പകരമായി ഇനി മുതൽ കൂടുതൽ പരിരക്ഷയുള്ള ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പരിശോധന നടത്തി നൽകുന്ന ഈ കാർഡുകൾക്ക് 3 വർഷം

0: ദിവസത്തെ കാലാവധിയാണ് ഉണ്ടാവുക. തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ സംവിധാനവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ ജോലി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കൃത്യമായ തൊഴിലില്ലായ്മ വേതനം നൽകാൻ നിയമപരമായ വ്യവസ്ഥയുണ്ട്. ആദ്യത്തെ 30 ദിവസത്തേക്ക് വേതനത്തിന്റെ പകുതിയും അതിനുശേഷം പൂർണ്ണ വേതനവും നൽകണമെന്നാണ് വ്യവസ്ഥ. പദ്ധതിയിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഫണ്ടുകൾ കൃത്യമായി തൊഴിലാളികളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും കർശനമായ സാങ്കേതിക നിയന്ത്രണങ്ങൾ പുതിയ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഫണ്ടുകളുടെ വിനിയോഗവും തൊഴിൽ പുരോഗതിയും പൊതുജനങ്ങൾക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന തത്സമയമായ ഡാഷ്ബോർഡുകളും കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക ഓഡിറ്റിംഗ് സംവിധാനം കൂടുതൽ ശക്തമാക്കുകയും ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. VBG റാംജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി ജയന്തി ദേവി ആകാശവാണിയോട്.
1: 8 വർഷമായിട്ട് ഞാൻ മേറ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഇപ്പൊ നമുക്ക് 369 രൂപയായിരുന്നു 24-25 സാമ്പത്തിക വർഷത്തിലെ വേതനം. ഇപ്പൊ നമുക്കൊരു 401 രൂപയായതിൽ അധിക സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ ദിനവും 125 ആക്കിയതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് എനിക്കൊരു വയ്യാത്ത മോനാണുള്ളത് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മോനാണ്. അവന് ഒന്നും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ ഏതൊരു വീട്ടിലും പണ്ടത്തെ കണക്കല്ല, ഒരു പെണ്ണുങ്ങളും കൂടി ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 401 കേട്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. VBG റാംജിയുടെ ഈ തൊഴിൽ വേതനം കൂട്ടിയതിൽ നമുക്ക് എനിക്കും തൊഴിലാളികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഹസ്ബൻഡിനെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും അധികം സന്തോഷം നമുക്ക് 100 തൊഴിൽ ദിനം എങ്ങനെങ്കിലും കൂട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അതിപ്പോ 125 തൊഴിൽ ദിനമാക്കിയതിൽ വളരെ സന്തോഷം.
0: വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 60 ദിവസത്തിൽ കവിയാത്ത ഇടവേള പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. എല്ലാ പ്രവൃത്തികളും വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പങ്കാളിത്ത പ്രക്രിയകളിലൂടെ തയ്യാറാക്കി ഗ്രാമസഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. PM ഗതിശക്തി ഉൾപ്പെടെയുള്ള ദേശീയ പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതികളെ ഡിജിറ്റലായി സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഈ സംയോജിത ആസൂത്രണ സംവിധാനം വഴി മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും പൊതുമുതൽ പാഴാകാതെ സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും.
2: കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി അനുപമ 125 വർഷത്തോട്.
3: 125 ദിവസത്തെ പണിയുണ്ടാകും എന്നുള്ളത് തൊഴിലുറപ്പിന്റെ ഒരു ഉറപ്പായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ജോലികളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതായത് ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കല്ല് കയ്യാല പോലെയുള്ള ജോലികളായിരുന്നു, വ്യക്തികളുടെ സ്ഥലത്ത് ചെയ്തിരുന്ന ജോലികളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി റോഡ് പണികളും കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ ജലസംരക്ഷണത്തിനായിട്ട് മഴക്കുഴികളും കുളങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ കിണറുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവനോപാധികളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും, അതായത് ആട്ടിൻകൂട്, പശുത്തൊഴുത്തുകൾ, കോഴിക്കൂടുകൾ, മത്സ്യക്കുളങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും എന്നും അറിയാൻ കഴിഞ്ഞു. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമെന്നത് ഒരു ഉറപ്പായ കാര്യമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തൊഴിലിന്റെ ഉറപ്പും കൂടിയ വേതനവും VBG റാഞ്ചിയിൽ ലഭിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണ്.
0: അനുവദനീയമായ ജോലികളുടെ കാര്യത്തിൽ ഗ്രാമങ്ങളുടെ ദീർഘകാല പുരോഗതി ലക്ഷ്യമിട്ടുള്ള മികച്ച മാറ്റമാണ് പുതിയ നിയമത്തിൽ ദൃശ്യമാകുന്നത്. താൽക്കാലിക ജോലികൾക്ക് പകരം പൊതുസ്വത്ത് നിർമ്മാണത്തിന് മാത്രമാണ് ഇനി മുൻഗണന. കനാൽ നവീകരണം, പൊതുജലാശയങ്ങളുടെ പുനരുദ്ധാരണം, മഴവെള്ള സംഭരണികളുടെ നിർമ്മാണം തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, പൊതുകെട്ടിടങ്ങളുടെ പരിസര വികസനം

0: വികസനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം വ്യാപകമായ വനവൽക്കരണം, തീരദേശ സംരക്ഷണം, പുനരുപയോഗ ഊർജ അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പുതിയ നിയമം വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള മണ്ണുമാറ്റൽ ജോലികൾക്ക് പകരം തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന മികച്ച ആസ്തികൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഡിജിറ്റൽ സംവിധാനങ്ങളും കർശനമാക്കുന്നത് വഴി പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ചില പ്രായോഗിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വ്യവസ്ഥിതിയെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ സഹായിക്കും. കോഴിക്കോട് നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പ്രേമ ആകാശവാണിയോട്.
1: കൂലിയാണ് വേണ്ടത്. ഒത്താക്കാൻ ഈ തൊഴിലുറപ്പിലൂടെ ജീവിതം കഴിയുന്നവരുണ്ട്. കൂലി കൂട്ടിയിരുന്നു, പിന്നെ പണി തൊഴിലിനും കൂട്ടി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാളികൾക്ക് സന്തോഷം തന്നെയാണ്.
0: ഇന്ത്യൻ ഗ്രാമീണ വികസന രംഗത്ത് വലിയൊരു ഘടനാപരമായ പുരോഗതിക്കാണ് വി ബി ജി റാംജി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും സുതാര്യതയും ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുകയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമീണ തൊഴിലിനെ ശാക്തീകരണത്തിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുമുള്ള തന്ത്രപരമായ മാർഗമായി ഈ നിയമം മാറ്റുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനത്തിലൂടെയും ആസൂത്രിതമായ നടത്തിപ്പിലൂടെയും മാത്രമേ വി ബി ജി റാംജി നിയമത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിക്കാനും വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെ വേഗത്തിൽ നയിക്കാനും സാധിക്കുകയുള്ളൂ. വി ബി ജി റാംജി അഥവാ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ഹരിഷ്ണ.
2: ആകാശവാണി തൃശൂർ, സമയം 11:13:59. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.